ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 10, കൊല്ലവർഷം 1201, കർക്കടകം 16, 2026 ഓഗസ്റ്റ് 1, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഫാദർ സുശീൽ വർഗീസ്.
1: വളരെ ചൂടുള്ള ഒരു ദിവസത്തിൽ അയാൾ ഏറെ നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ വഴിയരികിൽ അയാൾ ഒരു വീട് കണ്ടു. അദ്ദേഹം ആ വീട്ടിലേക്ക് കയറി ചെന്നു, വാതിൽ മുട്ടി വിളിച്ചു. അകത്തുനിന്ന് ഗ്രഹനാഥ ഇറങ്ങി വന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഏറെ നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, അല്പം കുടിക്കാൻ ദാഹജലം തരാമോ? ഒന്നും ഉത്തരം പറയാതെ ആ വീട്ടമ്മ അകത്തേക്ക് പോയി. അവർ വെള്ളം കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ വാതിക്കൽ ക്ഷമയോടെ അയാൾ കാത്തുനിന്നു. പക്ഷേ തെല്ലു നേരം കഴിഞ്ഞിട്ടും അവർ വെള്ളവുമായി വരാതിരുന്നപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായി. അയാൾ മനസ്സിൽ പറഞ്ഞു, ഇതെന്തൊരു സമീപനമാണ്! ക്ഷീണിച്ച് തളർന്നു വന്ന ഒരാൾക്ക് അല്പം വെള്ളം തരുവാൻ കാണിക്കാത്ത മനസ്സ്, എത്ര ഹീനമായ പെരുമാറ്റം!

0: കുറ്റമാണിത്. അങ്ങനെ അവരെ കുറ്റപ്പെടുത്തി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ അയാൾക്ക് കുടിക്കാൻ അവർ കൊണ്ടുവന്നു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ക്ഷീണിതനാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തയ്യാറാക്കുകയായിരുന്നു. താമസിച്ചതിൽ ക്ഷമിക്കണം. ആ ഗ്രഹനാഥയുടെ പ്രതികരണത്തിൽ അയാൾക്ക് കുറ്റബോധം തോന്നി. കയ്യിൽ കിട്ടിയ പാത്രത്തിലെ പാനീയം തിടുക്കത്തിൽ അയാൾ കുടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അത് വളരെ പുളിക്കുന്നതാണ് എന്ന്. അപ്പോൾ അയാൾ മനസ്സിൽ പറഞ്ഞു, നാരങ്ങവെള്ളം തയ്യാറാക്കുകയാണെങ്കിൽ അല്പം നന്നായി എടുക്കാമായിരുന്നല്ലോ. മനസ്സോടെ തയ്യാറാക്കിയതായിരുന്നെങ്കിൽ അല്പം മധുരവും ചേർക്കുമായിരുന്നില്ലേ. അയാൾ അങ്ങനെ ചിന്തിച്ച് കുടിക്കുന്നിടയിൽ ആ സ്ത്രീ കയ്യിൽ കരുതിയിരുന്ന ഒരു കൊച്ചുപാത്രം അയാൾക്ക് നേരെ നീട്ടി. ഇതാ, ഇതിൽ പഞ്ചസാരയാണ്, ആവശ്യം പോലെ ചേർത്ത് കുടിക്കൂ. ഇപ്പോൾ പലർക്കും പ്രമേഹരോഗമുള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കാതെ നാരങ്ങവെള്ളം എടുത്തതാണ്. അയാൾക്ക് വീണ്ടും കുറ്റബോധമുണ്ടായി. ഒരേ സംഭവത്തിൽ വ്യത്യസ്തമായ പ്രതികരണമുണ്ടായത് ഇവിടെ ഏറെ ശ്രദ്ധാർഹമാണ്. എന്താണ് സംഭവിച്ചത്? സാഹചര്യങ്ങളെയും വസ്തുതകളെയും ശരിയായി മനസ്സിലാക്കാതെ ഏതോ നൈമിഷികമായ ചിന്തകൾക്കും വികാരങ്ങൾക്കും അടിമപ്പെട്ട് ചുറ്റുപാടുകളെയും വ്യക്തികളെയും സംഭവങ്ങളെയും വിലയിരുത്തുക. എത്ര അപകടം നിറഞ്ഞ അവസ്ഥയാണിത്. യേശുദേവൻ സമാനമായ ഒരു കഥ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ അയാളുടെ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവിനെ 5 താലന്ത്, ഒരുവിനെ 2, ഒരുവിനെ 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് അയാൾ യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് കൂടെ സമ്പാദിച്ചു. 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 കൂടെ നേടി. 1 ലഭിച്ചവനോ നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചുവെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. ഞാൻ 5 താലന്ത് കൂടെ അധികം നേടിയിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. യജമാനൻ അവന്റെ നേട്ടത്തിലും വിശ്വസ്തതയിലും അവനെ വളരെ പ്രശംസിച്ചു. 2 താലന്ത് ലഭിച്ചവനും അടുക്കൽ വന്നു, 2 താലന്ത് അധികമായി യജമാനന്റെ പക്കൽ ഏൽപ്പിച്ചു. യജമാനൻ അയാളുടെ പ്രയത്നത്തെയും ഏറെ അഭിനന്ദിച്ചു. 1 താലന്ത് ലഭിച്ചവനും യജമാനന്റെ അടുക്കൽ വന്നു. അവൻ പറഞ്ഞു, നീ കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ട് നിന്റെ താലന്ത് നിലത്ത് മറച്ചുവെച്ചു. നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. യജമാനൻ കോപിഷ്ഠനായി. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, മടിയനും ദുഷ്ടനുമായ ദാസനെ, ഞാനൊരു കഠിന മനുഷ്യനെന്ന് നീ വിചാരിച്ചുവല്ലോ. എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ എനിക്കെന്റെ ദ്രവ്യത്തിന്റെ പലിശയെങ്കിലും ലഭിക്കുമായിരുന്നു. ക്ഷുഭിതനായ യജമാനൻ ആ ദാസനെ ശിക്ഷിക്കുവാൻ കൽപ്പിച്ചു. നോക്കൂ, മുൻവിധി എത്ര ഭയാനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുക. അത് വ്യക്തിബന്ധങ്ങളെ ശിഥിലമാക്കുന്നു. ജീവിതത്തിൽ നാം പരാജയത്തിൽ എത്തിച്ചേരുന്നു. നമ്മുടെ സാധ്യതകളെ അത് ഇല്ലാതെയാക്കുന്നു. മുൻവിധി കൂടാതെ ചുറ്റുപാടുകളെ വീക്ഷിക്കുവാൻ, വസ്തുതകളെ മനസ്സിലാക്കുവാൻ ജഗദീശ്വരൻ ശക്തീകരിക്കട്ടെ.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ സുശീൽ വർഗീസ്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിൽ 1880 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. 1,60,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ പൊതുവിപണി വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വിപണിയിലെ വില വ്യതിയാനം നിയന്ത്രിക്കുന്നതിന് പൊതുവിതരണ ശൃംഖലയുടെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഭൂമി തരംമാറ്റം, പട്ടയം തുടങ്ങിയവയുടെ അപേക്ഷകൾ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പാലക്കാട് ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിലെ അങ്കണവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകളുടെ ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങൾ തെരുവുനായ്ക്കളുടെ സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തെരുവുനായ ശല്യം ഫലപ്രദമായി നിയന്ത്രിക്കാൻ നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് തദ്ദേശ ഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് കോഴിക്കോട് ചാലിപ്പുഴയിൽ തുടക്കമായി. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്യും. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് സർവകലാശാല ജില്ലാ എൻഎസ്എസിന്റെ സഹകരണത്തോടെ കോഴിക്കോട്ട് നശാമുക്ത യുവവികസിത ഭാരത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കെ ജയന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ താരം തേജസ്വിൻ ശങ്കറിന് ഡെക്കാത്ലോൺ വിഭാഗത്തിൽ വെങ്കലമെഡൽ. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഡെക്കാത്ലോൺ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി അദ്ദേഹം മാറിയിരിക്കുന്നു.

ഇപ്പോൾ അറിയിപ്പുകൾ. അറിയിപ്പുകളിലാദ്യം ആകാശവാണി അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, എം പി അപ്പൻ എഴുതിയ പരിപൂർണത എന്ന കവിത കേൾക്കാം. ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ. അധ്യാത്മ രാമായണ പാരായണം 16-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം കെ എസ് ചിത്ര പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിലിന്നത്തെ ചോദ്യം രാമായണ പൊരുൾ. പ്രൊഫസർ വി മധുസൂദനൻ നായർ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖല വാർത്തകൾ 7:15 കേൾക്കാം. ആരണ്യകം ആയുരാരോഗ്യം. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ചരിത്രത്തിൽ നിന്ന് തൊഴിൽ ദർശനം, പാട്ടുംപൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റുമൊപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 96-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 9:00 കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി. മലയാള വാഗീയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. എം ഡി രാമനാഥൻ കൃതികൾ ഇന്ന് കേൾക്കാം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെക്കുറിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 കേൾക്കാം ഈണപ്പൂക്കൂടാ.

2:02 നേർമൊഴി, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ, 3:00 കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത്, 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് കേൾക്കാം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 6:20 അധ്യാത്മ രാമായണ പാരായണം 16-ാം ദിവസം കവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും പരിപാടിയിൽ വിളകളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ വിൽസൺ ഡിയുമായി അഭിമുഖം, 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 കേൾക്കാം സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസ്തുതിയിൽ പാണ്ഡനല്ലൂർ ടിആർഡി അനന്തകുമാർ, ശീർക്കാഴി ഡി സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന നാഗസുര കച്ചേരി കേൾക്കാം, നിശാസുരഭി 10:30, 11:00 സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ചത്, 11:55 വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇന്നത്തെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. തുടർച്ചയായ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. മണിക്കൂറിൽ കാറ്റിന്റെ വേഗം 40 മുതൽ 50 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ അടുത്ത 2 ദിവസം മത്സ്യബന്ധനത്തിന് കടലിൽ പോകാൻ പാടില്ല. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 22.2°C. പെയ്ത മഴ 76.9 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C, കുറഞ്ഞ താപനില 23.6°C. പെയ്ത മഴ 62 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രേക്ഷകർക്കെ നമസ്കാരം. ഇന്നത്തെ നമസ്തേ ആനന്ദപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. മധുരഗാനങ്ങളും പരിപാടികളും ഒക്കെയായി നമസ്തേ ആനന്ദപുരി 9 മണിവരെയുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ആദ്യം കേൾക്കാം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് എം പി അപ്പന്റെ പരിപൂർണത എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് എം പി അപ്പന്റെ പരിപൂർണത എന്ന കവിത. ആലപിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.
1: രാമായണ പാരായണം 16-ാം ദിവസം കിഷ്കിന്ധകാണ്ഡം ഇന്ന് ആരംഭിക്കുകയാണ്. ഹനുമൽ സമാഗമം, സുഗ്രീവ സഖ്യം, ബാലിസുഗ്രീവന്മാരുടെ വിരോധ കാരണം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ചേർത്തിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ പാരായണം 16-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ഇപ്പോൾ ഉദയഗീതം, കെ എസ് ചിത്ര പാടിയത് മായേ നിൻ പദം തൊഴുന്നേൻ.

ഇതുവരെ ഉദയഗീതത്തിൽ പാടിയത് കെ എസ് ചിത്ര. ഇനി ശ്രീകാന്തും അയിരൂർ സദാശിവനും പാടിയ ഒരു ഗാനം ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: പ്രഭാതഭേരി. പ്രേക്ഷകരെ, ഇന്നത്തെ പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. മുത്തങ്ങ ഭൂസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കണ്ണൂർ KP 4th Battalion കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രസഭാ നേതാവ് എം ഗീതാനന്ദനടക്കം മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ പ്രിൻസിപ്പൽ ജില്ലാ ആന്റ് സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്വമാണെന്നും ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് ISRO തുടക്കമിട്ടു. അന്തിമ ഡിസൈന് ഉന്നതതല റിവ്യൂ കമ്മിറ്റി അംഗീകാരം നൽകി. ഹരിതോർജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 5,070 കോടിയുടെ ജലോപരിതല സൌരോർജ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ജലോപരിതലത്തിൽ 5 വർഷത്തിനുള്ളിൽ 5,000 MW സോളാർ വൈദ്യുതി പദ്ധതി സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. പ്രശസ്ത തെന്നിന്ത്യൻ ഗായിക കെ ജമുന റാണി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മലയാളം, തെലുഗു, കന്നഡ ഭാഷകളിലായി 6,000-ത്തോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വടക്കേ ആഫ്രിക്കൻ തീരത്ത് സ്പെയിനിന്റെ അധീനതയിലുള്ള സ്വയംഭരണ നഗരമായ സെവൂട്ടയിലേക്ക് അഭയാർത്ഥി പ്രവാഹം. 24 മണിക്കൂറിനിടെ മൊറോക്കോയിൽ നിന്ന് കുട്ടികളടക്കം 60,000 അഭയാർത്ഥികളാണ് തീരനഗരത്തിലെത്തിയത്. കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വനിതകളുടെ 48 കിലോ വിഭാഗത്തിൽ അസ്മിത ഡേയും പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഹർഷ് സിംഗുമാണ് സ്വർണം നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂഡോയിൽ ഇന്ത്യ സ്വർണം നേടുന്നത്.
1: കേരളത്തിന്റെ മലഞ്ചെരിവുകൾ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതി സമ്പത്തുകളിലൊന്നാണ്. വയനാട്, ഇടുക്കി, മൂന്നാർ, പൊന്മുടി കൂടാതെ പശ്ചിമഘട്ടത്തിലെ മറ്റു പ്രദേശങ്ങളും വെറും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രമല്ല, അവ മഴയെ നിയന്ത്രിക്കുകയും നദികൾ നിറയ്ക്കുകയും ജൈവ വൈവിധ്യത്തെ നിലനിർത്തുകയും ചെയ്യുന്ന ആവാസ വ്യവസ്ഥകളാണ്. എങ്കിലും ഓരോ മഴക്കാലത്തും ഇതേ കുന്നുകൾ ദുരന്തങ്ങളുടെ പ്രതീകങ്ങളായി മാറുന്നു. സമീപകാല ദുരന്തങ്ങൾ വീണ്ടും അസ്വസ്ഥമായൊരു ചോദ്യമുയർത്തുന്നു. കേരളത്തിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകൃതി ദുരന്തങ്ങളെ കൂടുതൽ വിനാശകരമാക്കുന്നുണ്ടോ?
2: പുക്കം മേഖലയില് ഏതാണ്ട് 652 ഏക്കർ മിച്ചഭൂമി.
1: ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകൻ TV രാജൻ.
2: ഇന്ന് നിർബാധം കൂറുക, കൃഷ്ണശില കിട്ടുന്ന ഏറ്റവും നല്ല കല്ല് കിട്ടുന്ന ഒരു പ്രദേശമാണ് മുക്കമ്മേൽ. ശരിക്കും പരിസ്ഥിതി ലോലമാണ്. അനധികൃത ഖനനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനക്കാംപൊയിൽ ഭാഗത്താണെങ്കിലും അനധികൃത നിർമ്മിതികൾ ധാരാളം നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ദുരുപയോഗം എന്ന് പറയുന്നത് നമ്മളെ ഹിൽ ഹൈവേ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ടൂറിസം

0: കേന്ദ്രങ്ങളിലെ മലയോര മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഹൈവേ വരുന്നത്. താമരശ്ശേരിയൊക്കെ തികച്ചും പരിസ്ഥിതി ലോല മേഖലയാണ്. കാരിയിങ് കപ്പാസിറ്റിക്ക് വഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരം നമ്മുടെ ഈ പരിസ്ഥിതി ലോല മേഖലകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ടാറിട്ട റോഡ് വരുന്നു, അവിടെ സ്വിമ്മിംഗ് പൂൾ വരുന്നു. ഇതെല്ലാം തന്നെ നമ്മളെ പരിസ്ഥിതിക്ക് താങ്ങാനാവുന്നില്ല. മലപ്പുറത്തുനിന്ന് നടുകാണി ചുരത്തിന്റെ അടുത്ത് ഒരു 9 നില കെട്ടിടം പോലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ഒരു അനുമതിയും ഇല്ല. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകളിൽ വന്നിരിക്കുന്നത് ചാലിപ്പുഴ നികത്തി മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകൾ വന്നിരിക്കുന്നു. ഈ പുഴതീരത്ത് വന്നതുകൊണ്ട് ആ പുഴ സങ്കല്പം തന്നെ ഇല്ലാതെ.
1: വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷാ:
2: ഒന്ന്, വന്യജീവി കേന്ദ്രത്തിന്റെ ഉള്ളിൽപ്പെട്ട പ്രദേശങ്ങളിൽ അനധികൃതമായി കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ആദിവാസി ഊരുകൾ അതിന്റെ പരിസരത്ത് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലാത്ത അവിടെ നിർമ്മാണം ഉണ്ടാക്കുക. ഉരുൾപൊട്ടിയിട്ടുള്ള മുണ്ടക്കൈ മുതൽ പേരിയ വരെയുള്ളതായ ബ്രഹ്മഗിരി മലനിരകളിലെ ചെരുവുകൾ, ബാണാസുരം മലകളിലെ ചെരുവുകളിൽ, കുത്തനുള്ള ചെരുവുകളിലൊക്കെ തന്നെ റിസോർട്ടുകൾക്ക് വേണ്ടിയും മറ്റ് ഗ്ലാസ് ബ്രിഡ്ജുകൾ, അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള നിർമ്മാണങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ ഡൽഹി IIT പോലുള്ളതായ സ്ഥാപനങ്ങൾ അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ ഉള്ളതായ താമസക്കാരുണ്ട്, വീടുണ്ട്, അവരെ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ സേഫായുള്ള പ്രദേശങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മേപ്പാടി, അതുപോലെ തന്നെ വൈത്തിരി, പൊഴുതന തുടങ്ങി എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിന് അനധികൃത നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ഈ നിർമ്മാണ പ്രക്രിയകൾ നടക്കുമ്പോൾ മണ്ണിടിച്ചിലിന്, ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്.
1: കേരളത്തിലെ മലയോര ജില്ലകൾക്ക് സവിശേഷമായ ഭൂമിശാസ്ത്ര ഗുണങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ഭൂരിഭാഗവും കുത്തനെയുള്ള ചരിവുകളും പാറക്കൂട്ടങ്ങളും ലാട്രൈറ്റും കളിമണ്ണും നിറഞ്ഞ പാളികളുമാണ്. അതിനാൽ മഴ ഉരുൾപൊട്ടലിന് ഒരു കാരണമായേക്കാമെങ്കിലും മനുഷ്യന്റെ ഇടപെടൽ അതിന്റെ സാധ്യതയും തീവ്രതയും ഗണ്യമായി വർദ്ധിപ്പിച്ചേക്കാം.
3: പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് മന്ദമരുതി.
1: പത്തനംതിട്ട നിന്നുള്ള വിവരാകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് എ ജയകുമാർ:
3: അവിടുത്തെ വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്തേനരുവിയിലും ബേബിയിലും ഒക്കെയാണ് അവിടെയുള്ള കോൺക്രീറ്റ് കെട്ടിട നിർമ്മാണങ്ങളാണ് വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന കോറിയിലെ അപകടം, അതും മണ്ണിടിച്ചിൽ മൂലം ഉണ്ടായ ഒരു അപകടമാണ്.
1: കേരളത്തിലെ പരിസ്ഥിതി ദുർബലമായ കുന്നിൻ പ്രദേശങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾ ഗുരുതരമായ ഒരു ആശങ്കയായി ഉയർന്നു വന്നിട്ടുണ്ട്. അവ പ്രാദേശിക അടിസ്ഥാന സൌകര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ദുരന്ത നിവാരണ ശ്രമങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്യുന്നു.
4: നെല്ലിയാമ്പതി ഏരിയകളിൽ തന്നെ EFL ആയിട്ട് ടേക്ക് ഓവർ ചെയ്തതാണ്.
1: പാലക്കാട് നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് സന്തോഷ്:
4: പല കൺസ്ട്രക്ഷൻസും ഇപ്പൊ പല NOC കളും കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് വിവരാവകാശം വഴിയായിട്ട് കിട്ടിയതിൽ ഒരു റിവീൽ ചെയ്യുന്ന പല കാര്യങ്ങളും. കാരാപ്പാറ ഹിൽ ടോപ്സിലുണ്ട്, വിക്ടോറിയ, ഇതെല്ലാം നമ്മുടെ അടുത്തതാ. ഇപ്പോഴും അവിടെ കൺസ്ട്രക്ഷൻസ് പല രീതിയിൽ നടക്കുന്നുണ്ട്. പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളാണ് അതെല്ലാം. EFL ഇതിൽ പെട്ടതാ. തോട്ടങ്ങളെല്ലാം തിരിച്ചെടുത്തതാണ് വയലേഷൻ ആയിട്ട്. അവിടെ തന്നെയാണ് ഇപ്പൊ കൺസ്ട്രക്ഷൻസ് നടക്കുന്നത്. പിന്നെ ഈ മീനാമ്പാറ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്കോ ടൂറിസം നടക്കുന്നുണ്ട്. അത് വർക്കിംഗ് പ്ലാനിലുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് ഞാനിപ്പോ വിവരാവകാശം കൊടുത്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം കാടിന്റെ ഉള്ളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാം നാളുകളിൽ. പാലക്കാടും 3 ഏക്കറെയാണ് പട്ടയഭൂമിയായിട്ട് കൊടുത്തേക്കണം, ബാക്കിയെല്ലാം EFL ആണ്. ഈ പ്ലാന്റേഷനുള്ളിൽ എങ്ങനെ ഈ കൺസെഷൻസ് വരുന്നു?
1: ക്വാറികളുടെ പ്രവർത്തനവും വിവേചനരഹിതമായ കുന്നിടിക്കലും മണ്ണ് ഖനനവും എന്നും തർക്ക വിഷയങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾ അവശ്യ നിർമ്മാണ സാമഗ്രികൾ നൽകുകയും അടിസ്ഥാന സൌകര്യ വികസനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇവയുണ്ടാക്കുന്ന ആഘാതങ്ങൾ അപൂർവമായി മാത്രമേ വിലയിരുത്തപ്പെടുന്നുള്ളൂ എന്ന് പരിസ്ഥിതി പ്രവർത്തകർ വാദിക്കുന്നു.
5: എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് എന്നുള്ള നിർവചനത്തിൽ റിസർവ് വനത്തിനോടൊപ്പമുള്ള 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തണമെന്നാണ് കരട് നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
1: പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ EP അനിൽ:
5: അത് 1 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ ആകാം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് 1 കിലോമീറ്റർ ഉണ്ടാകണമെന്ന് കേരള സംസ്ഥാന സർക്കാരിന്റെ പഴയ തീരുമാനത്തെ കഴിഞ്ഞ സർക്കാർ തിരുത്താൻ നിർബന്ധിതമായി. ഇത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേസമയം കാടുകളോടൊപ്പം ഉള്ള ഗ്രാമങ്ങളിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 121 ഗ്രാമങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതുണ്ടാക്കുന്ന അസൗകര്യങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ആ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം സ്വാഭാവികം ഉണ്ടാകേണ്ടി വരും. അതുണ്ടാക്കുന്ന നഷ്ടവും മറ്റും നികത്തിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരോടൊപ്പം ചേർന്ന് നടത്തിയാൽ ഇത്തരം പ്രതിഷേധങ്ങളെ ആ പ്രദേശത്തെ ആളുകളിൽ നിന്ന് ഒഴിവാക്കി നടത്താൻ കഴിയും. കാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവികളും ചെറിയ തോടുകളും ഒക്കെ സജീവമാകുന്നത് തൊട്ടടുത്ത കാടിന്റെ തീരത്തെത്തുമ്പോഴാണ്. അപ്പോ അവിടുത്തെ അരുവികൾ തടസ്സമുണ്ടാകുന്നത് കാട്ടിലെ മൃഗങ്ങൾ അവർക്ക് പുറത്തേക്ക് വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത വർദ്ധിപ്പിക്കുന്നതൊക്കെ കൂടുതൽ നിർമ്മാണങ്ങളും ജനങ്ങളുടെ ഇടപെടലുകളും ഉണ്ടായാൽ അത് ഈ പറയുന്ന സ്വാഭാവികമായ കാടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും.
1: വനങ്ങൾക്ക് സമീപം

0: മുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും വന്യജീവി ആവാസ വ്യവസ്ഥയെ തകർക്കുകയും മൃഗങ്ങളുടെ സഞ്ചാര വഴികളെ തടസ്സപ്പെടുത്തുകയും മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.
1: കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ചറി, ഈ സാങ്ചറിക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ.
0: നിലമ്പൂർ നിന്നുള്ള പൊതുപ്രവർത്തകൻ അൻവർ സാദത്ത്.
1: അതില് മൂത്തേടം, അമരമ്പലം, കരുളായി, ചോക്കാട്, കാളികാവ് തുടങ്ങിയ പഞ്ചായത്തുകളിൽ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ്. ഇവിടങ്ങളിലും 2-3 എലിഫന്റ് കോറിഡോറുകൾ വരുന്നത് ഈ ആനത്താരകളെ മുറിച്ചു കടന്നിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളില് അനിയന്ത്രിതമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മാണം വഴി ഈ ആനത്താരകൾ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് വലിയൊരു പാരിസ്ഥിതിക ദുരന്തമായിട്ട് ഇപ്പൊ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾക്കും പ്രകൃതിക്കും എല്ലാവർക്കും നാശകരമായ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേന്റെ പണി തുടങ്ങാൻ പോകുന്നു. അതിനനുസരിച്ചുള്ള പുതിയ പഴയ പൂട്ടിയിട്ട നിർമ്മാണം നിർത്തിയിട്ട കോറികൾക്കെല്ലാം വീണ്ടും അനുമതികൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനുമതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരിസ്ഥിതി ദുർബല മേഖലകളിലേക്ക് അകമ്പാടം, മമ്പാട്, പുള്ളിപ്പാടം ഇവിടങ്ങളിലൊക്കെ പുതിയ കോറികൾ ആരംഭിച്ചിട്ടുണ്ട്.
0: കേരളം വികസനം നിർത്തണോ വേണ്ടയോ എന്നതല്ല പ്രശ്നം. മലയോര ജനങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകളും ആശുപത്രികളും സ്കൂളുകളും ആശയവിനിമയ മാർഗങ്ങളും സാമ്പത്തിക അവസരങ്ങളും ആവശ്യമാണ്. ടൂറിസം തദ്ദേശവാസികളുടെ ഉപജീവന മാർഗത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സും കൂടിയാണ്. അപ്പോൾ യഥാർത്ഥ വെല്ലുവിളി വികസനം എങ്ങനെ ആസൂത്രണം ചെയ്യുന്നു എന്നതിലാണ്.
2: 94 മുനിസിപ്പാലിറ്റി നിയമം, 94 തന്നെയുള്ള കേരള പഞ്ചായത്ത് നിയമം, ഈ രണ്ട് നിയമങ്ങളില് അനിവാര്യ ചുമതലയായിട്ട് കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക എന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്.
0: തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വി സി മജീദ്.
2: ആ നിയമത്തിന്റെ പരിധിയിൽ 2019 മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും, പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ 2019 കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമാണ് നിലവിൽ നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. 45 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള ഭൂപ്രദേശങ്ങൾ ആണെങ്കിൽ കെട്ടിട നിർമ്മാണം നമ്മൾ അനുവദിക്കാറുണ്ട്. 2005 ദുരന്ത നിവാരണ നിയമം DDMA, അത് പ്രകാരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കെട്ടിടത്തിന്റെ ഉയരം മുനിസിപ്പൽ പ്രദേശത്ത് 15 മീറ്റർ മാത്രമേ ചെയ്യാൻ കഴിയൂ. ഗ്രാമപഞ്ചായത്ത് പ്രദേശമാണെങ്കിൽ 10 മീറ്ററായിട്ട് പരിമിതപ്പെടുത്തി. അതിൽ തന്നെ അതീവ പരിസ്ഥിതിയിലുള്ള പ്രദേശമായി കണക്കാക്കപ്പെടുന്ന ചില പഞ്ചായത്തുകളുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ കെട്ടിടത്തിന് പരമാവധി ഉയരം 8 മീറ്ററായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവികസന പ്രവർത്തനങ്ങളുടെ പേരിലാണെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണെങ്കിലും മണ്ണ് ഖനനം ചെയ്യുമ്പോൾ അതിനും ചില റെഡ് സോൺ ഏരിയകളിൽ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വയലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്തിവെക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചെറിയ വയലേഷൻസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള അവസരം കൊടുക്കും. ചില ഫൈനുകളൊക്കെ ചെലുത്തി പൂർവ്വം അവസരങ്ങളിൽ പൊളിച്ചു കളയേണ്ടതായിട്ട് ഉത്തരവ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആളുകൾ ചെറിയ ചെറിയ വയലേഷൻസ് ഒക്കെ നടത്തി, ചിലപ്പോൾ വലിയ വയലേഷൻസും നടത്തി പാതി വഴിയിൽ നിന്നുപോയ അല്ലെങ്കിൽ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത കുറച്ച് കെട്ടിടങ്ങളെങ്കിലും വയനാട്ടിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.
0: റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ.
3: അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ലൈസൻസോ കാര്യങ്ങളോ ഇല്ലാതെ പ്രത്യേകിച്ച് ESA മേഖലയിലൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അതോടൊപ്പം ഞങ്ങൾ എത്രയോ വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലങ്ങൾ ESA ഏരിയയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാണണം. അപ്പൊ രണ്ട് കാര്യങ്ങളും ഗവൺമെന്റിന് മുന്നിലുണ്ട്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളിൽ ഗവൺമെന്റ് അത് പരിശോധിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാറുണ്ട്.
0: വികസനം നാടിന് അത്യാവശ്യമാണ്. എന്നാൽ ഭൂമിശാസ്ത്രവും പരിസ്ഥിതിയും കാലാവസ്ഥാ യാഥാർത്ഥ്യങ്ങളും അവഗണിക്കുന്ന വികസനം ഒടുവിൽ പരാജയപ്പെട്ട ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പശ്ചിമഘട്ടം പുരോഗതിക്ക് തടസ്സമല്ല. അവ കേരളത്തിന്റെ നദികളെയും കാലാവസ്ഥയെയും ഉപജീവന മാർഗങ്ങളെയും നിലനിർത്തുന്ന പ്രകൃതിദത്ത സൗകര്യങ്ങളാണ്. ശാസ്ത്രീയ പഠനങ്ങളുടെ ഫലങ്ങൾ നൽകുന്ന ജാഗ്രതയും പാരിസ്ഥിതിക അച്ചടക്കവുമില്ലാതെ ഇന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ നാളെ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ വില പറയുന്നത് സ്വത്തിനാണോ ജീവനാണോ എന്ന് ആർക്കറിയാം.
4: പ്രഭാതഭേരി നാളെ രാവിലെ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ഇന്ന് പ്രകാശധാരയിൽ ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെ കുറിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഇന്ന് 11:00 കേൾക്കൂ ഗാന കൈരളി, മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. MD രാമനാഥൻ കൃതികൾ കേൾക്കാം ഇന്ന് ഗാനകൈരളിയിൽ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭൂമി തരംമാറ്റം പട്ടയം അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി കെ പി അനിൽകുമാർ.
2: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വനിതാ ജൂഡോയിൽ ഇന്ത്യക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി 1,880 കോടി രൂപയുടെ ദേശീയപാതാ പദ്ധതികൾക്കും തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന നരേന്ദ്രമോദി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. വെറുപ്പും വിദ്വേഷവും ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഈയിടെ ജന്തർമന്ദറിലെ യുവജന പ്രക്ഷോഭത്തിൽ ചിലർ തനിക്കും മരിച്ചുപോയ അമ്മയ്ക്കുമെതിരെ വിദ്വേഷവാക്കുകൾ ചൊരിഞ്ഞതുകൂടി പരാമർശിച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത്. രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ട യുവതയെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടത് അനിവാര്യമാണെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച സംഭവത്തിൽ മെറ്റയുടെ ഔദ്യോഗിക വിഭാഗത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മെറ്റയുടെ ആഗോള സംഘം അടുത്ത ആഴ്ച മധ്യത്തോടെ ഇന്ത്യയിൽ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുവിപണിയിൽ അരിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ പൊതുവിപണി വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ 2 ഇടങ്ങളിൽ മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോർ ആക്കിയത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വില വ്യതിയാനം നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ആശ്വാസമേകുന്നതിനും പൊതുവിതരണ ശൃംഖലയുടെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണക്കാലത്ത് വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിന് ഓണം ഫെയറുകൾ ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 8 ഓഗസ്റ്റിന് എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യുമെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. പാടശേഖരങ്ങളിൽ നിന്ന് മില്ലുകളിലേക്ക് നെല്ല് കയറ്റി അയക്കുന്ന ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ലോറികളിൽ GPS പ്രവർത്തിക്കുന്നുണ്ടെന്ന് മില്ലുടമകൾ ഉറപ്പാക്കണമെന്ന് മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഭൂമി തരംമാറ്റം പട്ടയം തുടങ്ങിയവയുടെ അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പാലക്കാട് ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2.5 ലക്ഷത്തോളം ഭൂമി തരംമാറ്റാപേക്ഷകളാണ് ലഭിച്ചതെന്നും മന്ത്രി അറിയിച്ചു. ഭവന നിർമ്മാണത്തിനും മറ്റും തരംമാറ്റം അത്യാവശ്യമായതിനാൽ പട്ടികജാതി പട്ടികവർഗ മേഖലകൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. SC ST ഉന്നതികളിലെ പട്ടയങ്ങൾ 1 വർഷത്തിനകം പൂർണ്ണമായി വിതരണം ചെയ്യാൻ കഴിയണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ശബരിമലയിലെ നെയ്യിൽ ക്രമക്കേട് നടത്തിയ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി

0: കെ മുരളീധരൻ അറിയിച്ചു. ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ദേവസ്വം സെക്രട്ടറി രാജമാണിക്യം സമർപ്പിച്ച റിപ്പോർട്ടിലേതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗ്രാമീണ സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും ലക്ഷ്യമിട്ട് ഉൽപ്പാദിപ്പിച്ച ഖാദി വസ്ത്രങ്ങൾ പുതുതലമുറ ശീലമാക്കണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട്ട് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ ഖാദി ഓണമേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതായി അറിയിച്ച് ഇന്നലെ രാത്രി 12 കൊല്ലം നീണ്ടകരയിൽ ഫിഷറീസ് അധികൃതർ വിസിൽ മുഴക്കി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ബാക്കി 4 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. പത്തനംതിട്ട, വയനാട് ജില്ലയിലെ അംഗണവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. കേരളം ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി. കുടയത്തൂർ കൊളപ്പറയ്ക്ക് സമീപം അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. അടൂർ മല മഷികല്ലേൽ രവി എന്നയാളുടെ വീടിന് മുകളിൽ മണ്ണ് വീണ് വീട് പൂർണ്ണമായും നശിച്ചു. വീട്ടുടമ രവിയും മകനും രക്ഷപ്പെട്ടെങ്കിലും ഭാര്യ സുമതിയെ കാണാനില്ലെന്നാണ് വിവരം. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ പുരസ്കാരം കേരളത്തിന് ലഭിച്ചു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16th ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. മറ്റന്നാൾ ഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കേരളം പുരസ്കാരം ഏറ്റുവാങ്ങും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് മംഗലം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ രാവിലെ 11:30 സ്പിൽവേ ഷട്ടറുകൾ 5 സെൻറ്റിമീറ്റർ വരെ തുറക്കുമെന്ന് ജില്ലാ കലക്ടർ കെ സുധീർ അറിയിച്ചു. മഴയുടെ തോതനുസരിച്ച് ഷട്ടറുകൾ 40 സെൻറ്റിമീറ്റർ വരെ ഉയർത്തിയേക്കാം. ഡാമിൻ്റെ സമീപ പ്രദേശത്തെ താമസക്കാരും പുഴയുടെ ഇരുകരകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ വിഭാഗം ജൂഡോയിൽ സ്വർണമെഡൽ നേടിയ അസ്മിത ഡേയെയും പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ ഹർഷ് സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമാണ് ഇവരുടെ മികച്ച പ്രകടനമെന്ന് CP രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസ്മിത ഡേയുടെ ശ്രദ്ധേയ പ്രകടനം ദീർഘകാലം ഓർമ്മിക്കുമെന്നും രാജ്യത്ത് ജൂഡോ കൂടുതൽ ജനപ്രിയമാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ താരം തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലോൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഡെക്കാത്ലോൺ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി അദ്ദേഹം മാറി. ബോക്സിംഗിൽ ഇന്ത്യയുടെ ലോവ്ലീന ബോർഗഹൈൻ, സാക്ഷി പ്രിയ എന്നിവർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതുവരെ ആകെ 9 താരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ബോക്സിംഗ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര വെള്ളി മെഡലും യശ്വർ സിംഗ് വെങ്കല മെഡലും നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ യശ്വർ സിംഗിന്റെ കന്നിയംഗമായിരുന്നു ഇത്. 85.83 മീറ്ററാണ് അദ്ദേഹത്തിന്റെ നേട്ടം. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും അടക്കം ഇന്ത്യയുടെ മെഡൽ നേട്ടം 23. 9 ദിവസം പിന്നിട്ടപ്പോൾ 128 മെഡലുകൾ നേടിയ ഓസ്ട്രേലിയയാണ് ഒന്നാമത്. ഇന്ത്യ 10th സ്ഥാനത്താണ്.
0: മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് കോഴിക്കോട്ട് ചാലിപ്പുഴയിൽ തുടക്കമായി. ചാലിപ്പുഴയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഇന്റർമീഡിയറ്റ് കാറ്റഗറി എക്സ്ട്രീം സ്ലാലം മത്സരങ്ങളായിരുന്നു ഇന്നലെ. പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ താരം ജിയോവാനി ജിയോർഗി 1st സ്ഥാനവും ഇന്ത്യൻ താരങ്ങളായ നജികേത ഗുപ്ത, നവീൻ യാദവ് എന്നിവർ 2-ഉം 3-ഉം സ്ഥാനം നേടി. വനിതാ വിഭാഗത്തിൽ കർണാടകയിലെ എസ് മസ്കാൻ 1-ഉം എറണാകുളത്തെ 13-ഉകാരി ഡോണ മർസല 2-ഉം സ്ഥാനം നേടി. വൈകിട്ട് പുലിക്കയത്ത് റോക്ക് സ്റ്റാർ കൗഷിക് ടീമിന്റെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9:30 മുതൽ ചാലിപ്പുഴയിൽ ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ്. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് 4 KSRTC ബസ് സർവീസുകൾ മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരത്തിലും തീരദേശ മേഖലയിലും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവും സമയബന്ധിതവുമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുകയാണ് പുതിയ സർവീസുകളുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും വിവിധ വകുപ്പുകളുടെ പ്രവർത്തന ഏകോപനത്തിന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത യോഗം ചേർന്നു. മന്ത്രിമാരായ KA തുളസി, AP അനിൽകുമാർ, TC സിദ്ദിഖ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറം വേങ്ങരയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഫ്ലൈ ഓവറിന് ഡി

ആർ തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കാൻ നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ഇതിന്റെ മാപ്പിംഗ് ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ സർവേക്കായി 5 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ വിഭാഗങ്ങളിലേക്ക് സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിന് ചലച്ചിത്ര അക്കാദമി അപേക്ഷകൾ ക്ഷണിച്ചു. ഇന്ന് രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം. അവസാന തീയതി അടുത്ത മാസം 10 ആണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ നൗ, മലയാളം സിനിമ ടുഡേ, വേൾഡ് സിനിമ എന്നീ വിഭാഗങ്ങളിൽ 2025 സെപ്റ്റംബർ 1 നും 2026 ഓഗസ്റ്റ് 31 നുമിടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭൂമി തരംമാറ്റം പട്ടയം അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വനിതാ ജൂഡോയിൽ ഇന്ത്യക്ക് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ വിജയ് യേശുദാസും മൃദുല വാര്യറും പാടിയ ഒരു ഗാനം കേൾപ്പിക്കാം. ചിത്രം ഇലഞ്ഞിക്കാവ് പിയോ. ഗാനമെഴുതിയത് രാജീവ് ആലുങ്കൽ. സംഗീതം പാർത്ഥസാരഥി.

0: പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: ചന്ദ്രന്റെ ഉപരിതലത്തിൽ രാത്രികാലങ്ങളിലെ അതികഠിനമായ തണുപ്പിനെ അതിജീവിച്ച് ലാൻഡറിന് കൂടുതൽ കാലം പ്രവർത്തിക്കാൻ ISRO വികസിപ്പിക്കുന്ന ന്യൂക്ലിയർ താപ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ചന്ദ്രന്റെ ഉപരിതലത്തിൽ രാത്രികാലങ്ങളിലെ അതികഠിനമായ തണുപ്പിനെ അതിജീവിച്ച് ലാൻഡറിന് കൂടുതൽ കാലം പ്രവർത്തിക്കാൻ ISRO വികസിപ്പിക്കുന്ന ന്യൂക്ലിയർ താപ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കും.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
3: വാൽമീകി രാമായണം എന്ന് പറയുന്നത് 24,000 ശ്ലോകങ്ങൾ എന്ന് പറയുന്നു. എഴുത്തച്ഛൻ എഴുതുമ്പോൾ അത് 20,000 ഈരടികളായി. ആ ഈരടികളിൽ തന്നെ 5,000-ൽ പരം ഈരടികൾ ഉത്തര രാമായണം എന്ന് പറയുന്നതിലാണ്. 15,000-ത്തോളം ഈരടികളാണ് യുദ്ധകാന്ഡം വരെയുള്ള കാണ്ഡങ്ങളിൽ ഉള്ളത്. ഈ വരികൾക്കകത്ത് ഒരു പകുതിയോളവും എഴുത്തച്ഛൻ സ്തുതികൾ കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വേദാന്തമാണ്. പകുതിയിൽ താഴെ ഉള്ള വരികളെ കഥ പറയാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പല കഥകളും എഴുത്തച്ഛൻ ഓടിച്ചങ്ങ് പോയിരിക്കുകയാണ്. വാൽമീകി പറഞ്ഞിരിക്കുന്നത്

0: ഉപയോഗിക്കുന്ന പല കഥാംശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കഥകളാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ കാണുന്നത്. എഴുത്തച്ഛൻ്റെ രാമായണം മുഖ്യമായും ആശ്രയിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലെ അധ്യാത്മരാമായണത്തെയും കുറച്ചൊക്കെ കമ്പരാമായണത്തെയും ആണ്. ഒരു ഉദാഹരണം പറയാൻ, നമ്മളിപ്പോൾ പാവപ്പെട്ട കൊച്ചു കുട്ടികളെ പിടിച്ചു നിർത്തിയിട്ട് വാൽമീകിയുടെ ആദ്യത്തെ നാമധേയം എന്തായിരുന്നു എന്ന് ചോദിക്കും. കൊച്ചുങ്ങളെ കാണാപാഠം പഠിപ്പിച്ചു വിടുകയും ചെയ്യും. വേടനായിരുന്ന രത്നാകരൻ എന്നാണ് പറയുന്നത്. വാൽമീകി രാമായണം മുഴുവൻ തപ്പിയാലും വാൽമീകി ഒരു വേടനായിരുന്നു എന്ന കഥ ഇല്ല. പിന്നെ വാൽമീകി രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡത്തിൽ പ്രജേതസിൻ്റെ പുത്രൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പക്ഷേ പിൽക്കാലത്ത് കൃത്തിവാസൻ എന്നൊരാൾ ബംഗാളിയിൽ 10-ാം നൂറ്റാണ്ടിന് ശേഷം കൃത്തിവാസ രാമായണം എഴുതിയപ്പോൾ അതിനകത്തെ കഥയിൽ വാൽമീകിക്കൊരു പൂർവ്വജന്മം കൽപ്പിച്ചു. ആ പൂർവ്വജന്മം നാട്ടുപാട്ടുകൾ ഒരുപാടുണ്ടായപ്പോൾ വാൽമീകിക്ക് ഒരുപാട് അനുകർത്താക്കളോ അനുവാദകരോ ഉണ്ടായി. ഏറ്റുപാടുന്നവർ ഏറ്റുപാടിയതെല്ലാം ദേശത്തിനനുസരിച്ച് കഥ മാറ്റി മാറ്റി വന്നപ്പോൾ വാൽമീകി വേടൻ തന്നെയായി. ആ വേടൻ പലതരം ജന്മങ്ങളായി. ഇതിൽ നിന്ന് ചരിത്രങ്ങളുണ്ടാക്കി നമ്മൾ. ആ ചരിത്രത്തിലാണ് വാൽമീകി എന്നൊരു വേടൻ വരുന്നത്. അങ്ങനെ ആ വാൽമീകിക്ക് പൂർവ്വജന്മം രത്നാകരൻ എന്നൊരു പേര് ഉണ്ടായി. ഇതേ കഥ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ടു ധാതാ എന്ന് അധ്യാത്മരാമായണത്തിൻ്റെ തുടക്കത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. അത് പിൽക്കാല രാമായണങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇങ്ങനെ വ്യത്യാസങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ കൃതികളിൽ. അഹല്യയെ ശപിച്ച് കല്ലാക്കി എന്ന് തന്നെയാണ് എഴുത്തച്ഛനും പറഞ്ഞിരിക്കുന്നത്. കമ്പരാമായണത്തിലും ശപിച്ച് കല്ലാക്കി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വാൽമീകി രാമായണത്തിലാണ് ആദ്യം അഹല്യയുടെ കഥ വരുന്നത്. അതിനു മുമ്പ് അഹല്യ എന്ന പദം പ്രയോഗിക്കുന്നത് തൈത്തിരീയം എന്ന ആരണ്യകത്തിലാണ്. അഹല്യായൈ ജാര എന്ന് ഇന്ദ്രനെ പറയുന്നുണ്ട്. അവിടുന്നാണ് ഈ കഥ വാൽമീകിയിലേക്ക് വരുന്നത്. അഹല്യാജാരൻ എന്ന് പറയുന്ന ആ പ്രയോഗമാണ് നമ്മളെ തെറ്റിച്ചത്. അതിന് വൈദികമായ ഒരർത്ഥമാണ് വാസ്തവത്തിൽ ഉള്ളത്. വാൽമീകി ഈ കഥയെടുത്ത് ഇതിൽ ഇങ്ങനെ വച്ചു. പക്ഷേ വാൽമീകി പറഞ്ഞ കഥയിൽ താടകാവധം കഴിഞ്ഞു, യാഗരക്ഷ കഴിഞ്ഞു, താടകാവധത്തിന് ശേഷം വനത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു പുണ്യമായ ആശ്രമപദം കാണുന്നു, ഇതേതാണ് എന്ന് രാമൻ ചോദിക്കുന്നു. ഗൗതമൻ്റെ കഥ പറയുന്നു. എന്നിട്ട് ഗൗതമ മഹർഷി അഹല്യയെ ശപിക്കുന്നതും, ഇനിയൊരു 12 ആണ്ടുകാലം പൊടിയും തിന്ന് ഇവിടെ ഏകാഗിനിയായി കഴിയുക. അങ്ങനെ ആ ആശ്രമത്തിനുള്ളിൽ ഏകാഗിനിയായി കഴിയുകയാണ് അഹല്യ. അഹല്യ കല്ലായില്ല. ഒരു പെണ്ണ് കല്ലായ കഥ ഇതേ വാൽമീകി രാമായണത്തിൽ വിശ്വാമിത്രൻ പറയുന്നുണ്ട്. ശപിച്ചതാര്? വിശ്വാമിത്രൻ. ശപിച്ചതാരെ? രംഭയെ. അതിന് കാരണമുണ്ട്. ഇദ്ദേഹം തപസ് ചെയ്തപ്പോൾ മേനക തപോഭംഗം വരുത്താൻ വന്നല്ലോ. മേനകയിൽ മുഴുകിപ്പോയി. അങ്ങനെ ശകുന്തള ജനിച്ചു. വീണ്ടും തപസ് ചെയ്തു. അങ്ങനെ രംഭ പ്രത്യക്ഷപ്പെട്ടു. രംഭ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പണ്ട് പറ്റിയ അബദ്ധം എനിക്ക് പറ്റരുത് എന്ന് വിചാരിച്ച് രംഭയെ വിശ്വാമിത്രൻ ശപിച്ച് കല്ലാക്കി എന്നാണ് കഥ. അങ്ങനെ അഹല്യ എന്ന് പറയുന്ന ഒരാളിനെ ശപിച്ച് കല്ലാക്കിയതായിട്ട് വാൽമീകി രാമായണത്തിലില്ല. അവിടെയും ഈ വ്യത്യാസം വന്നുപോയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വ്യത്യാസങ്ങൾ മായാസീത എന്ന് പറയുന്നത് പോലും വാൽമീകി ചേർത്തിട്ടില്ല.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: തെന്നിന്ത്യയിലെ ആദ്യകാല ഗായികമാരിൽ ഒരാളായ കെ ജമുനാറാണി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മെ വിട്ടുപിരിഞ്ഞു. തെലുങ്കു, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിലായി 6000-ലേറെ ജനപ്രിയ ഗാനങ്ങൾ അതുല്യ പ്രതിഭ നമുക്ക് സമ്മാനിച്ചു. മലയാളത്തിൽ ചുരുക്കം ചില ഗാനങ്ങൾ മാത്രമേ അവരുടെ ശബ്ദമാധുര്യത്തിൽ ജന്മം കൊണ്ടിട്ടുള്ളൂ. അവയിൽ ഒരു ഗാനം ഇപ്പോൾ കേൾപ്പിക്കാം. ചിത്രം ഭാഗ്യജാതകം. ഗാനരചന ഭാസ്കരൻ, സംഗീതം ബാബുരാജ്.

0: ഒളിച്ചോട്ടെ.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രയോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണന്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.
4: കാർഷിക മേഖലാ വാർത്തകൾ. മിത്രാനികേതന്റെ 70th വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രാനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. ഈ മാസം 18 വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രാനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പരുകൾ 8281414470944617159. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ കർഷകർക്കായി സൌജന്യ ശാസ്ത്രീയ പരിശീലനം സംഘടിപ്പിക്കുന്നു. പഴയ മരങ്ങൾ വെട്ടിമാറ്റി ഉയർന്ന ഉൽപാദനക്ഷമതയും കാലാവസ്ഥ അതിജീവനക്ഷമതയുള്ളതുമായ പുതിയ തൈകൾ നടുന്നതിന് പരമാവധി 2 ഹെക്ടറിന് 75,000 രൂപ വരെ റബ്ബർ പുനർനടീലിന് ധനസഹായം നൽകുന്നു. പോളിഹൌസ്, കാലാവസ്ഥാ സംരക്ഷണ ഷെഡ്, ഫെർട്ടിഗേഷൻ, സ്പ്രിംഗ്ലർ, ജലസേചനം തുടങ്ങിയവയ്ക്ക് അംഗീകൃത നഴ്സറികൾക്കുൾപ്പെടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 50% സബ്സിഡി നിരക്കിൽ പരമാവധി 6 ലക്ഷം വരെ ധനസഹായം നൽകുന്നു. വ്യക്തിഗത കർഷകർക്ക് 2 ഹെക്ടറിന് 150,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9188301359 9037 8240306. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി മാറനല്ലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 10 വിവിധ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കൃഷി മുഖ്യ ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. 5 വർഷത്തിനുള്ളിൽ അവാർഡ് ലഭിച്ചവരെ പരിഗണിക്കുന്നതല്ല. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 4 മുമ്പായി കൃഷിഭവനിൽ നൽകണം. അടുക്കളത്തോട്ടങ്ങളിലോ സ്ഥലപരിമിതിയുള്ളവർക്ക് ടെറസിലോ ഫ്ളാറ്റുകളിലോ 5 ചട്ടികളിലായി വളർത്താവുന്ന പഞ്ചകം എന്ന ലളിതമായ അടുക്കളത്തോട്ട ആശയത്തിന് സർവകലാശാല തുടക്കമിട്ടു. ഇതിലുൾപ്പെടുത്തിയിരിക്കുന്ന മുരിങ്ങ, പപ്പായ, മുളക്, കറിവേപ്പ്, കുറ്റിപ്പയർ എന്നീ 5 പ്രധാന വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിഷരഹിതവും പോഷക സമൃദ്ധവുമായ പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കുടുംബങ്ങളെ പ്രാപ്തരാക്കുകയാണ് കാർഷിക സർവകലാശാല ലക്ഷ്യമിടുന്നത്. കേരളത്തിലുടനീളം സുസ്ഥിരവും സ്വയം പര്യാപ്തവുമായ അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രായോഗിക ചുവടുവയ്പാണ് ഇതെന്ന് പദ്ധതി വിശദീകരിച്ചുകൊണ്ട് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു. കർഷക ദിനത്തോടനുബന്ധിച്ച് പെരിങ്ങമല കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ജൈവകൃഷി അവലംബിക്കുന്നവർ മികച്ച വനിതാ കർഷക, മികച്ച വിദ്യാർത്ഥി കർഷകൻ, മുതിർന്ന കർഷക, കർഷകൻ, മികച്ച ക്ഷീര കർഷകർ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട കർഷകരെ ആദരിക്കുന്നു. അപേക്ഷകൾ ഈ മാസം 3 വൈകിട്ട് 5 മുൻപ് പെരിങ്ങമല കൃഷിഭവനിൽ എത്തിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു.

0: 26 27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ സംരക്ഷിത കൃഷി എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തി ഫാൻ ആന്റ് പാഡ് സിസ്റ്റത്തിലുള്ള ഗ്രീൻ ഹൌസ് സ്ട്രക്ചർ ചതുരശ്ര മീറ്ററിന് 900 രൂപ നിരക്കിലും നാച്ചുറലി വെന്റിലേറ്റഡ് ട്യൂബുലാർ അല്ലെങ്കിൽ റെക്ടാംഗുലാർ ഗ്രീൻ ഹൌസ് സ്ട്രക്ചറിന് ചതുരശ്ര മീറ്ററിന് 600 രൂപ നിരക്കിലും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പ്ലാസ്റ്റിക് പുതയിടീലിന് ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്തിനും തണൽ വല സ്ഥാപിക്കുന്നതിന് ഒരു ഗുണഭോക്താവിന് ചതുരശ്ര മീറ്ററിന് 355 രൂപ നിരക്കിലും പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പോളിഹൌസിൽ കൃഷി ചെയ്യുന്ന മൂല്യം കൂടിയ പച്ചക്കറി വിളകളുടെ നടീൽ വസ്തുക്കളുടെ ചെലവിനും കൃഷിക്കും ഓർക്കിഡ് ആന്തൂറിയം കാർണേഷൻ ജെർബറ റോസ് ലില്ലി എന്നിവയ്ക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. ഹൈഡ്രോപോണിക്സ് എയ്റോപോണിക്സ് സംവിധാനത്തിന് പരമാവധി 1000 ചതുരശ്ര മീറ്ററിനും പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പച്ചക്കറി വിളകൾക്കുള്ള പിന്തുണാ സംവിധാനം നടപ്പിലാക്കുന്നതിന് പക്ഷി പ്രതിരോധ വലകൾക്കുള്ള സ്ഥിരം പിന്തുണാ ഘടന, ഫെൻസിംഗ് അഥവാ വേലി നിർമ്മിച്ച് കൃഷിയിടം സംരക്ഷിക്കുക എന്നിവയ്ക്ക് ധനസഹായം നൽകുന്നു. പേപ്പർ, നെയ്ത കവർ, പേപ്പർ ബാഗുകൾ മുതലായവ കൊണ്ടുള്ള പഴം കുല കവർ ഉപയോഗിച്ച് പഴങ്ങൾ സംരക്ഷിക്കുന്നതിന് ധനസഹായം നൽകുന്നു. ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലയിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം, ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കിടകത്തിലെ 10 ലേയെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
6: കർക്കിടകം പൊതുവെ ആരോഗ്യ പരിപാലനത്തിന് ചേർന്ന മാസമാണ്. കർക്കിടകത്തിലെ ആരോഗ്യ ചിട്ടകളിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുന്നു. പത്തിലക്കറി എന്നത് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഒന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 10 ഇലകൾ, ഇവ നമ്മുടെ തൊടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇവ കഴിക്കുന്നത് ആരോഗ്യപരമായി ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. മഴ പെയ്ത് പടുമുളയായി വരുന്ന ഇലകളെയാണ് ഈ 10 ഇലകളിൽ കൂടുതലായി പരിഗണിക്കുന്നത്. താള്, തകര, ചേമ്പില, ചേനയില, ചീര, പയർ, നെയ്യുണ്ണി, മത്തനില, കുമ്പളത്തില, തഴുതാമ എന്നിവയാണ് പൊതുവിൽ 10 ഇലകളായി കണക്കാക്കുന്നത്. ദേശഭേദമനുസരിച്ച് വ്യത്യാസമുണ്ടാകാം. വേലിച്ചീര, മണിത്തക്കാളിയില തുടങ്ങിയവയും ഇതിൽ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു. ലഭിക്കുന്ന മുറയ്ക്ക് ഉപയോഗിക്കാമെന്നതാണ് പ്രധാനം. കർക്കിടകത്തിലെ ആദ്യ ചൊവ്വാഴ്ച 10 ഇല ഉപ്പേരിയും ആദ്യ വെള്ളിയാഴ്ച തവിട്ടട ചുട്ട് ഉപ്പില്ലാതെ ഭക്ഷിക്കുന്ന രീതിയായിരുന്നു മുൻകാലങ്ങളിലുള്ളത്. പൊതുവെ ഇലകൾ ദഹിപ്പിക്കാനുള്ള സെല്ലുലൈസ് എന്ന എൻസൈം മനുഷ്യരിൽ കുറവാണ്. കർക്കിടകത്തിൽ പറയുന്ന 10 ഇലകൾ സാമാന്യം സെല്ലുലോസ് കണ്ടന്റ് കുറഞ്ഞവയും ദഹിക്കാൻ വലിയ വിഷമമില്ലാത്തതുമാണ്. കർക്കിടകത്തിലെ 10 ഇല ഭക്ഷണത്തിന് പിന്നിലുള്ള ശാസ്ത്രീയതയെ വിശദമായി പരിശോധിക്കാം. ആന്റി ഓക്സിഡന്റ് ഗുണം. 10 ഇലകളിൽ ഉയർന്ന തോതിലുള്ള വിറ്റാമിൻ എ, സി, കെ, ഫ്ലാവനോയിഡ്സ്, ഫിനോളിക് കോമ്പൗണ്ട്സ്, ഇവ കോശങ്ങളുടെ ഓക്സിഡേറ്റീവ് ഡാമേജ് കുറയ്ക്കുന്നു. അത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. തഴുതാമയില ആയുർവേദത്തിൽ പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. ഇതിന്റെ ഇലയും ഇളം തണ്ടുമെല്ലാം ഉപയോഗയോഗ്യമാണ്. കരൾ രോഗത്തിന് തഴുതാമ ഏറെ ഉത്തമമാണ്. ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയ ഇത് മൂത്രവിസർജനം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് ഇൻസുലിൻ ഉൽപാദനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ചേമ്പില. ചേമ്പിലയിൽ അന്നജം അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് ദഹിക്കുന്നു. ഇതിലെ നാരുകളാണ് ഈ പ്രത്യേക ഗുണം നൽകുന്നത്. രക്തശുദ്ധി വരുത്തുന്നതിനും രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും ഇതേറെ ഉത്തമവുമാണ്. കൊളസ്ട്രോളിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് ചേമ്പില. ചേനയുടെ ഇലകളിൽ കാൽഷ്യം, ഫോസ്ഫറസ്, നാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത്. സന്ധിവേദനകൾക്കും എല്ല് തേയ്മാനത്തിനുമെല്ലാം ഈ ഇലക്കറി മികച്ചതാണ്. കൊടിത്തൂവയും ഇത്തരം സസ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇത് രക്തശുദ്ധിക്കും ശരീരത്തിലെ നീർക്കെട്ടിനുമെല്ലാം നല്ല ഒന്നാന്തരം മരുന്നാണ്. വേലിച്ചീര, അയൺ, കാൽഷ്യം എന്നിവയെല്ലാം ധാരാളം അടങ്ങിയ ഒന്നാണ്. സാധാരണ ചീരയെ അപേക്ഷിച്ച് കൂടുതൽ പച്ചനിറത്തിലെ ഇലകളുള്ള ഇതിന്റെ ഇളം ഇലകളാണ് കൂടുതൽ രുചികരം. ശരീരത്തിലെ വാതപിത്ത കഫദോഷങ്ങൾ ചെറുക്കുന്ന ഒന്നാണ് മണിത്തക്കാളിയില. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത്. ഇതിൽ അയൺ, റൈബോഫ്ലേവിൻ, നിയാസിൻ, പ്രോട്ടീൻ, കാൽഷ്യം തുടങ്ങിയ പലതും

0: ഗുണങ്ങൾ ഏറെ അടങ്ങിയ ഒന്നാണ്. ഇതിൽ ധാതുക്കൾ, വൈറ്റമിൻ എ, സി എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് തടി കുറയ്ക്കാൻ സഹായിക്കുന്നു. രക്തശുദ്ധിക്കും രക്തസ്രാവത്തിനും ഏറെ ഉത്തമവുമാണ്. ധാരാളം നാരുകളുള്ള ഇതിന്റെ മൂപ്പെത്താത്ത ഇലകൾ ഉപയോഗിക്കാം. ഇതുപോലെ മത്തനിലയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ സോഡിയം, സിങ്ക്, റൈബോഫ്ലേവിൻ, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണിത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പത്തിലകൾ ശുദ്ധജലത്തിൽ കഴുകി മാത്രം ഉപയോഗിക്കണം. നന്നായി വേവിച്ച് മാത്രം ഉപയോഗിക്കുക. ഓരോരുത്തർക്കും അലർജി സാധ്യതയുള്ള ഇലകളെ ഒഴിവാക്കുക. ആരോഗ്യം സംരക്ഷിക്കാനും പാരമ്പര്യ സംസ്കാരത്തെ നിലനിർത്താനും പത്തില ഉപയുക്തമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഇതിന് വീണ്ടും സ്ഥാനം നൽകേണ്ട കാലഘട്ടമാണിത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടകത്തിലെ പത്തിലയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
3: എംആർടിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
4: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
5: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മൈ ഡിയർ മുത്തച്ഛൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിക്കാമിനി. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന വെച്ചോ തിരുമല, സംഗീതം ജോൺസൺ.

ചരിത്രത്തിൽ ഇന്ന് 1920 ഓഗസ്റ്റ് 1 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ വലിയ ജനകീയ പ്രസ്ഥാനമായിരുന്നു ഇത്. ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ, വിദേശ ഉൽപ്പന്നങ്ങൾ, സർക്കാർ കോടതികൾ, വിദ്യാലയങ്ങൾ എന്നിവ പൂർണ്ണമായി ബഹിഷ്കരിച്ചു. വിദേശ വസ്ത്രങ്ങൾ തെരുവിൽ കത്തിക്കുകയും പകരം ഖാദി വസ്ത്രങ്ങളും ചർക്കയും ജനപ്രിയമാക്കുകയും ചെയ്തു. ഭാരതീയരിൽ വലിയ രീതിയിൽ ദേശീയ ബോധമുണർത്താൻ ഈ സമരത്തിന് കഴിഞ്ഞു. ഭാരത സ്വാതന്ത്ര്യ സമരയുഗത്തിന്റെ അമരക്കാരനായിരുന്ന ലോകമാന്യ ബാലഗംഗാധര തിലകൻ 1920 ഓഗസ്റ്റ് 1 അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ വിയോഗം രാജ്യം മുഴുവൻ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. തിലകന്റെ നിര്യാണ വാർത്ത അറിഞ്ഞ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അന്ന് മുംബൈയിൽ നടന്ന അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഊർജ്ജം പകരാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തിലക് സ്വരാജ് ഫണ്ട് രൂപീകരിച്ചു. തിലകനോടുള്ള ആദരസൂചകമായി തുടങ്ങിയ ഈ ഫണ്ടിലേക്ക് അന്നത്തെ കാലത്ത് കേവലം 6 മാസത്തിനുള്ളിൽ 1 കോടിയിലധികം രൂപയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ സംഭാവനയായി നൽകിയത്. ഈ തുക വലിയ രീതിയിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിളിച്ച തിലകനാണ് ഭാരതീയർക്ക് ഏറ്റവും വലിയ ആവേശം നൽകിയ സ്വരാജ് എന്റെ ജന്മസിദ്ധ അവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം പകർന്നു നൽകിയത്. ദേശീയ പർവ്വതാരോഹണ ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 1 ആചരിക്കുന്നത്. പർവ്വതാരോഹകരുടെ ധീരതയെയും അവരുടെ സാഹസിക മനോഭാവത്തെയും ആദരിക്കുന്നതിനാണ് ഈ ദിവസം മാറ്റിവച്ചിരിക്കുന്നത്. ബോബി മാത്യൂസ്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോഷ് മാഡിഗൻ എന്നീ 2 പർവ്വതാരോഹകരുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആരംഭിച്ചത്. 2015 ഓഗസ്റ്റ് 1 ഇവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്കിലുള്ള അഡിറോണ്ടാക് പർവ്വതനിരകളിലെ 46-ാമത്തെ ഉയർന്ന കൊടുമുടിയും വിജയകരമായി കീഴടക്കി. ഈ നേട്ടത്തിന്റെ ഓർമ്മ പുതുക്കാനും സാഹസിക യാത്രകളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഓഗസ്റ്റ് 1 ദേശീയ പർവ്വതാരോഹണ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 1953 ഓഗസ്റ്റ് 1 എയർ കോർപ്പറേഷൻ ആക്ട് പ്രകാരം ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനികളെ ദേശസാൽക്കരിച്ചത്. ഇതിലൂടെ ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ എന്നീ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. രാജ്യത്തെ 9 സ്വകാര്യ വ്യോമയാന കമ്പനികളെ കൂട്ടിച്ചേർത്താണ് ഈ നീക്കം നടത്തിയത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിൽ വെച്ച് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ വളർച്ചയിൽ ഈ തീരുമാനം ഒരു നാഴികക്കല്ലായി മാറി. 1774 ഓഗസ്റ്റ് 1 ഇംഗ്ലീഷ് രസതന്ത്രജ്ഞനായ ജോസഫ് പ്രീസ്ലി ഓക്സിജൻ വാതകം വേർതിരിച്ചെടുത്തത്. മെർക്കുറിക് ഓക്സൈഡ് ചൂടാക്കി നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഈ വാതകം കണ്ടെത്തിയത്. ആധുനിക രസതന്ത്രത്തിന്റെ വികാസത്തിന്

0: ഈ കണ്ടുപിടുത്തം വലിയ തറക്കല്ലിട്ടു. ശാസ്ത്രലോകത്ത് ഓഗസ്റ്റ് 1 ലോക ശ്വാസകോശ ക്യാൻസർ ദിനമായും പ്രീസ്ലിയുടെ ഓർമ്മ ദിനമായും അനുസ്മരിക്കപ്പെടുന്നു. 1914 ഓഗസ്റ്റ് 1 ഒന്നാം ലോക മഹായുദ്ധത്തിന് വ്യാപ്തി കൂട്ടിക്കൊണ്ട് ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. സെർബിയക്കെതിരെ റഷ്യ സൈനിക വിന്യാസം നടത്തിയതാണ് ജർമ്മനിയെ പ്രകോപിപ്പിച്ചത്. ഈ യുദ്ധ പ്രഖ്യാപനത്തോടെ യൂറോപ്പിലെ പ്രബല ശക്തികളെല്ലാം യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച ലോകമഹായുദ്ധത്തിന്റെ തുടക്കമായിരുന്നു ഇത്. ഇത് യൂറോപ്പിന്റെ ഭൂപടത്തിലും ആഗോള രാഷ്ട്രീയത്തിലും വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കി. 2ാം ലോകമഹായുദ്ധകാലത്ത് 1944 ഓഗസ്റ്റ് 1 നാസി അധിനിവേശത്തിനെതിരെ പോളണ്ടിലെ വാഴ്സോയിൽ ശക്തമായ കലാപം ആരംഭിച്ചത്. പോളിഷ് ഹോം ആർമിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വിപ്ലവ സമരം നടത്തിയത്. പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സോയെ നാസി ജർമ്മനിയിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 63 ദിവസത്തോളം നീണ്ടുനിന്ന ഈ പോരാട്ടത്തിൽ 10,000-ക്കണക്കിന് പോളിഷ് പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2ാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ പ്രസ്ഥാനങ്ങളിലൊന്നായി വാഴ്സോ കലാപം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു.
1: ചരിത്രത്തിൽ ഇന്ന്.

സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നു 101.9 ആകാശവാണിയുടെ ആനന്ദപുരി FM.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
1: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നമസ്തേ. അനന്തപുരി തുടരുകയാണ്. നമുക്കിനി എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം പ്രതീക്ഷ. രചന ONV, സംഗീതം സലിൽ ചൌധരി.

0: തൊഴിൽ ദർശനം.
1: ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ആസ്ഥാനമായുള്ള നോർത്ത് സെൻട്രൽ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. പ്രയാഗ്രാജ്, ആഗ്ര, ഝാൻസി എന്നിവിടങ്ങളിലെ ഡിവിഷൻ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിലായിരിക്കും ഒരു വർഷത്തെ പരിശീലനം. 1853 ഒഴിവുണ്ട്. ITIക്കാർക്ക് അപേക്ഷിക്കാം. 21 ട്രേഡുകളിലായാണ് ഒഴിവുകൾ. ട്രേഡുകൾ ഫിറ്റർ, വെൽഡർ, വൈൻഡർ, മെഷീനിസ്റ്റ്, വയർമാൻ, ഇലക്ട്രീഷ്യൻ, പെയിന്റർ, മെക്കാനിക് ഡീസൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ, മെക്കാനിക് കം ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പ്ലംബർ, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ, മൾട്ടിമീഡിയ ആൻഡ് വെബ് പേജ് ഡിസൈനർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കാർപ്പന്റർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, സ്റ്റെനോഗ്രാഫർ ഹിന്ദി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിന്റനൻസ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ടർണർ. യോഗ്യത: പ്ലസ് ടു സമ്പ്രദായത്തിലുള്ള 10-ാം ക്ലാസിൽ 50% മാർക്കോടെയുള്ള വിജയവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITIയും NCVT, SCVT. പ്രായം: അപേക്ഷകർക്ക് 7/7/2026 15 വയസ്സ് പൂർത്തിയായിരിക്കണം. 24 വയസ്സ് കവിയാൻ പാടില്ല. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവുണ്ട്. ഫീസ്: വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. ആധാർ നമ്പർ, പാൻ നമ്പർ, 1 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ എന്നിവയും യോഗ്യത, മാർക്ക്, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 7. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://rrcpryj.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://rrcpryj.org. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ എഞ്ചിനീയർ അക്കൌണ്ട്സ് ഓഫീസർ പ്രോഗ്രാമർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 12 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒഴിവ് 5. സിവിൽ 3, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2. യോഗ്യത: സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അക്കൌണ്ട്സ് ഓഫീസർ ഒഴിവ് 2. ചാർട്ടേഡ് അക്കൌണ്ട്സ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയിലുള്ള മെമ്പർഷിപ്പ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒഴിവ് 4. സിവിൽ 3, ഇലക്ട്രിക്കൽ 1. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം. പ്രോഗ്രാമർ ഒഴിവ് 1.

0: യോഗ്യത: കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള PG ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം: പ്രോഗ്രാമർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് 35 വയസ്സും മറ്റ് തസ്തികകളിലേക്ക് 30 വയസ്സും. പ്രായപരിധിയിൽ ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ്: SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസ് ബാധകമല്ല. OBC EWS വിഭാഗക്കാർക്ക് 300 രൂപയും ജനറൽ വിഭാഗക്കാർക്ക് 500 രൂപയും ഓൺലൈനായി അടയ്ക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 10. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in.
1: തൊഴിൽ ദർശനം. ഇനി മധു ബാലകൃഷ്ണൻ പാടിയ ഒരു ഗാനമായാലോ. ചിത്രം ഇന്ദ്രനീലം, രചന യൂസഫലി കേച്ചേരി, സംഗീതം രതീഷ് കണ്ണൻ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
2: വർഷം 1953. ഒരു കഥ പിറക്കുന്നു. ലോക കഥാരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ആ ആഖ്യാനം നടന്നു കയറി. തൊട്ടടുത്ത വർഷം ആ കഥ പ്രശസ്തമായ ഒരു ആഴ്ചപ്പതിപ്പിൽ അച്ചടി മഷി പുരണ്ട് പുറം ലോകത്തേക്ക്. 27 വർഷങ്ങൾക്കിപ്പുറം ആ കഥ ചലച്ചിത്രമാകുന്നു. അതേ പേരിൽ തന്നെ ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങളും വേദനയും വിരഹവും കണ്ണീരുമെല്ലാം ഒരു തമ്പിന് കീഴിലേക്ക്. കഥാകാരന്റെ പേര് MT വാസുദേവൻ നായർ. ചിത്രം വളർത്തുമൃഗങ്ങൾ. സർക്കസ് കൂടാരങ്ങളിലേക്ക് തളയ്ക്കപ്പെട്ടു പോയ കുറെ ജീവിതങ്ങൾ. ലോകമെന്നത് തലയ്ക്ക് മുകളിലെ നരച്ച കൂടാരവും പോകുന്ന ഇടങ്ങളിലെ തിരിച്ചറിയാനാകാത്ത കാഴ്ചക്കാരും മാത്രം. പിന്നെ അരച്ചാൺ വയറിനു വേണ്ടിയുള്ള ഞാണിന്മേൽ കളിയും.

ജീവിതം നീണ്ടൊരു പാതയാണ്. ചിലപ്പോഴൊക്കെ നടന്നു പോകാൻ തന്നെ ഏറെ പ്രയാസമുള്ള വിജനമായ പാത. കടന്നുപോയ കാലത്തിൽ എപ്പോഴോ കൂടെ ഉണ്ടായിരുന്ന കളിയും ചിരിയും വ്യഥയും കുത്തി നിറച്ച പാണ്ഡവും പേറി അനന്തമായ യാത്ര. വിജനമായ പാത നീളുന്നത് അകലെ എങ്ങോ ഉള്ള കൂടാരങ്ങൾ വരെയാണ്. അജ്ഞാതമായ ആ കൂടാരങ്ങൾ തേടിയാണ് യാത്ര. അഭയം തേടി ഇനി എത്ര ദൂരം.

സമൂഹത്തിൻ്റെ പ്രതീകമാണവർ. ചെന്നെത്തുന്ന ഇടങ്ങളിൽ അവർ കൂടാരങ്ങൾ പണിയുന്നു. അസ്തപർവ്വതത്തിൻ്റെ ചെരുവുകളിൽ നിന്ന് കിട്ടിയ കതിരുകൾ, അതായത് പ്രകാശകിരണങ്ങൾ കൂട്ടിക്കെട്ടി വരിഞ്ഞെടുത്ത കയർ, അതുയർത്താൻ അടിയാളർ. അതും കരിമേഘത്തിൻ്റെ കരുത്തുള്ള, കരിമേഘത്തിൻ്റെ നിറമുള്ള അടിയാളർ. എന്നും എവിടെയും എപ്പോഴും അധ്വാനത്തിൻ്റെ നിറം, അടിമത്തത്തിൻ്റെ നിറം കറുപ്പാണെന്ന ധ്വനി കവി ഇവിടെ ഉയർത്തുന്നു. തൊഴിലാളികൾ ഉയർത്തുന്ന കരുത്തുറ്റ തൂണുകൾ, ആകാശത്തിൻ്റെ നീലമേലാപ്പ് വലിച്ചു കെട്ടാനുള്ള കരുത്തുറ്റ തൂണുകൾ. നീലമേലാപ്പ് ആകാശം തന്നെയാണ്. പടുത്തുയർത്തുന്ന ഈ മേലാപ്പും കൂടാരവും വിശ്വകർമാവിൻ്റേതാണ്. അവരുടെ അധ്വാനത്തിൻ്റെ വില. കുടിലുപോലും അഭയസ്ഥാനമാകുമ്പോൾ വർണ്ണകൂടാരമാകും.

എത്ര ദുഷ്കരമായ സാഹചര്യമാണെങ്കിലും അതിനിടയിൽ ഇത്തിരി വട്ടം ഒത്തിരി സന്തോഷം നൽകുമല്ലോ. സർക്കസ് കൂടാരത്തിൻ്റെ വിങ്ങുന്ന ചുറ്റുപാടുകളെ പ്രകാശമാനമാക്കുന്നത് ഉയർത്തിക്കെട്ടിയ കൂടാരത്തിലെ കണ്ണു ചിമ്മുന്ന വൈദ്യുത വിളക്കുകളാണ്. കൃത്രിമ വെളിച്ചമാണെങ്കിലും അവ നൽകുന്നൊരു പ്രതീക്ഷയുണ്ട്. അല്പസമയത്തിനകം അവ കണ്ണടയ്ക്കുമെങ്കിലും ആ കുഞ്ഞിക്കണ്ണുകളിൽ വിടരുന്ന കുഞ്ഞു സ്വപ്നങ്ങൾ നമ്മുടെയും സ്വപ്നമായി മാറുന്നു.

ആളും കൂട്ടവും ഒഴിഞ്ഞു. ആരവവും പൊടിയും അടങ്ങി. ആടിയും ഓടിയും തളർന്ന ശരീരങ്ങൾ, നെടുവീർപ്പുകൾ, വേദനിക്കുന്ന കൈകാലുകൾ, കിതപ്പുകൾ. ഒന്ന് കണ്ണടച്ചാൽ മതി എന്ന് കരുതി കിടക്കയിലേക്ക് ചായുന്ന പേരില്ലാത്ത കുറേ മനുഷ്യർ. അവരെല്ലാം അഭയം തേടിയ ചെറു ചെറു തമ്പുകൾ. അന്തിവെട്ടമടങ്ങി പൊടി അമർന്നു കിടക്കുന്ന ഭൂമി. വിയർപ്പിനൊപ്പം ഒലിച്ചിറങ്ങുന്ന കണ്ണീര് കാണാൻ ഇരുട്ടിൽ ആരുണ്ട്? ആ മിഴിനീരിന്റെ നനവിൽ നരച്ചു കീറിയ കളിയാട്ടക്കൂടാരവും ഉറക്കത്തിന്റെ കയത്തിലേക്ക് മെല്ലെ മെല്ലെ ആണ്ടിറങ്ങുന്നുണ്ട്. ആരോരും അറിയാതെ, ആരെയും ഒന്നും അറിയിക്കാതെ, തന്റെ കീഴിലുറങ്ങുന്ന, തന്റെ തണലിലുറങ്ങുന്ന ഈ ജന്മങ്ങളുടെ ചുടുനിശ്വാസം തന്റേതുകൂടിയാക്കിയ കീറ മാറാപ്പ്. കീറിത്തുന്നി പഴകുമ്പോൾ ഈ മനുഷ്യരെപ്പോലെ താനും വലിച്ചെറിയപ്പെടും.

വളർത്തുമൃഗങ്ങൾ എന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് വേണ്ടി മാത്രമല്ല എം ടി വാസുദേവൻ നായർ തൂലിക ചലിപ്പിച്ചത്. കൂടാര ജീവിതങ്ങളുടെ വിഹ്വലതകളും സ്വപ്നങ്ങളും ഉരുക്കി ചേർത്ത് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയതും എം ടി തന്നെയാണ്. ഗാനരചന എന്നതിന് പകരം കവിതകൾ എന്നാണ് തിരശീലയിൽ തെളിയുന്നത്. സംഗീതം എം ബി ശ്രീനിവാസൻ. വളർത്തുമൃഗങ്ങൾ എന്ന ഈ ചലച്ചിത്രം

0: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
7: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിക്കാം. മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും പാടിയ ഈ ഗാനത്തിന്റെ രചന അജീഷ് ദാസൻ, സംഗീതം ആനന്ദ് മധുസൂദനൻ.

0: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച സംഭവത്തിൽ മെറ്റയുടെ ഔദ്യോഗിക വിഭാഗത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മെറ്റയുടെ ആഗോള സംഘം അടുത്ത ആഴ്ച മധ്യത്തോടെ ഇന്ത്യയിലെത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാന സഹകരണ യൂണിയന്റെ ഇന്നത്തെ HDC NBM പരീക്ഷകൾ മാറ്റിവച്ചു. ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി ഒരു മരണം. അടൂർമല മഷുകല്ലേൽ രവിയുടെ ഭാര്യ സുമതിയാണ് മരിച്ചത്. കൊല്ലത്ത് രണ്ടിടങ്ങളിൽ വള്ളം മറിഞ്ഞ് 8 പേരെ കാണാതായി. നീണ്ടകരയിലും തങ്കശ്ശേരിയിലുമാണ് വള്ളം മറിഞ്ഞത്. ഇന്നലെ വള്ളം മുങ്ങി ഒരാൾ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തു. കൊല്ലം കല്ലടയാർ കരകവിഞ്ഞൊഴുകുന്നു. കുളത്തൂർപ്പുഴ തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൽ 30 അടി പാലത്ത് വെള്ളം കയറിയതിനാൽ പ്രദേശത്തെ ആളുകളെ ഒഴിപ്പിക്കുന്നു. പത്തനംതിട്ടയിൽ കക്കാട്ടാറ്റിലും കല്ലാറ്റിലും ജലനിരപ്പ് ഉയർന്നു. ചിറ്റാർ, തണ്ണിത്തോട്, സീതത്തോട് എന്നിവിടങ്ങളിലെ വീടുകൾ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന്. മറ്റന്നാൾ ഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കേരളം പുരസ്കാരം ഏറ്റുവാങ്ങും. വനാതിർത്തി പങ്കിടുന്ന ജനവാസ മേഖലകളുടെ അതിർത്തികൾ നിർണ്ണയിക്കാൻ റവന്യൂ വകുപ്പ് അടിയന്തരമായി ഡിജിറ്റൽ സർവേ ആരംഭിക്കണമെന്ന് മന്ത്രി ഷിബു ബേബിജോൺ. വകുപ്പുകളുടെ പ്രവർത്തന ഏകോപനത്തിന് തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. FM News Headlines ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ചന്ദ്രന്റെ ഉപരിതലത്തിൽ രാത്രികാലങ്ങളിലെ അതികഠിനമായ തണുപ്പിനെ അതിജീവിച്ച് ലാൻഡറിന് കൂടുതൽ കാലം പ്രവർത്തിക്കാൻ ISRO വികസിപ്പിക്കുന്ന ന്യൂക്ലിയർ താപ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? ശരിയുത്തരം പ്ലൂട്ടോണിയം 238. ചന്ദ്രനിലെ പകൽ താപനില 121°C രാത്രി താപനില 180°C. പ്ലൂട്ടോണിയം 238 വിഘടിക്കുമ്പോൾ അണുവികിരണം കുറവായതിനാൽ മറ്റ് ഉപകരണങ്ങളെ ബാധിക്കില്ല.

0: 9 1 6 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇനി കലാഭവൻ മണി പാടിയ ഒരു ഗാനമാണ്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം കലാഭവൻ മണി, ചിത്രം MLA മണി 10-ാം ക്ലാസ്സും ഗുസ്തിയും.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രയോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി തിരുവല്ലം ശ്രീകാര്യം മണ്ണന്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.
1: പത്രപ്രവർത്തകനായിരുന്ന K.M. മാത്യു 1917 January 1 ആലപ്പുഴയിൽ ജനിച്ചു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം 1954 മലയാള മനോരമയുടെ മാനേജിംഗ് എഡിറ്ററായി, 1973 ചീഫ് എഡിറ്ററും.

0: ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ, പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂസ് പേപ്പർ ഡെവലപ്മെന്റ് എന്നിവയുടെ അമരക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തന രംഗത്തിന് നൽകിയ വിശിഷ്ട സംഭാവനയെ മുൻനിർത്തി 1998 പത്മഭൂഷൺ ലഭിച്ചു. മികച്ച പത്രാധിപർക്കുള്ള BD ഗോയങ്ക അവാർഡ്, കേരള പ്രസ് അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം, സ്വദേശാഭിമാനി പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 8-ാമത്തെ മോതിരമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. 2010 ഓഗസ്റ്റ് 1 KM മാത്യു അന്തരിച്ചു. KM മാത്യുവുമായി GN പണിക്കർ നടത്തിയ അഭിമുഖത്തിൽ നിന്ന്.
1: ഇത്രയും വർഷത്തെ ഈ പത്രവുമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ട് ഏറ്റവും മികച്ച ഒരു സംഭാവനയായി, ഈ നാട്ടിന്റെ സാംസ്കാരിക ജീവിതത്തിന് മികച്ച സംഭാവനയായി മനോരമയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്നാണ് അങ്ങയുടെ അഭിപ്രായം?
2: മനോരമയ്ക്ക് കഴിഞ്ഞിട്ടുള്ള സംഭാവനകൾ 2-3 എണ്ണമുണ്ട്. 1, ഇവിടുത്തെ സമുദായ സൗഹാർദ്ദമാണ്. അതിനുവേണ്ടിയാണ് മനോരമ ആദ്യം മുതൽ നിലനിന്നിട്ടുള്ളത്, ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഏതൊരു റിസ്ക് വന്നാലും, ഏതൊരു പ്രയാസം വന്നാലും, ഏതൊരു പ്രതിസന്ധിയിലും ആ സമുദായ സൗഹാർദ്ദത്തെപ്പറ്റി ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. 2, മനോരമയുടെ ഒരു ആദ്യകാലം മുതൽ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇതുവരെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ, ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ വളരെ വിഷമത അനുഭവിക്കുന്ന ഇപ്പോഴത്തെ നമ്മളെ SC ST എന്ന് പറയുന്ന ആ സമുദായങ്ങൾക്ക് വേണ്ടി മനോരമയിൽ ആദ്യം തുടങ്ങിയ ലീഡിംഗ് ആർട്ടുകൾ, പുലയരുടെ വിദ്യാഭ്യാസം എന്നുള്ള ആ ലീഡിംഗ് ആർട്ടുകൾ ഒരു പോളിസിയായിട്ട് എടുത്ത് ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സാംസ്കാരിക രംഗത്ത് പറയുകയാണെങ്കിൽ 3, ഞങ്ങളെ വിശ്വസിക്കുന്നത് ഒരു സമുദായത്തിൻ്റെ ഉയർച്ച മറ്റുള്ളൊരു സമുദായത്തിൻ്റെ താഴ്ചയായിട്ട് വരികയില്ല. എന്നെ സംബന്ധിച്ച് പ്രൊഫഷണലായിട്ട് വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ എൻ്റെ റുട്ടീൻ വർക്ക് മാറ്റിവെച്ചത്. 3, ഞാൻ വന്നു കഴിഞ്ഞ് ചെയ്തിട്ടുള്ള പത്രപ്രവർത്തനത്തിനെല്ലാം ഒരു ടാഞ്ചിബിൾ റിസൾട്ട്സ് ഉണ്ടായി. ഡെയിലി വലിയ സർക്കുലേഷൻ വന്നു, വീക്ക്ലിക്ക് വലിയ സർക്കുലേഷൻ വന്നു, ഭാഷാഭൂഷണിക്ക് നല്ല സർക്കുലേഷൻ വന്നു, ഞങ്ങളുടെ ഇയർ ബുക്ക് ഇന്ത്യയിൽ, ഇത് എല്ലാം വീക്ക് തുടങ്ങി, വനിത തുടങ്ങി, എല്ലാം വീക്ക് ഒഴിച്ച് എല്ലാ പത്രങ്ങളും എല്ലാ മാസികകളും ഇന്ത്യയിലെ 1.
0: കാലം സാക്ഷിയിൽ കേട്ടത് KM മാത്യുവിന്റെ ശബ്ദം.
3: ഇനി റിമി ടോമിയും നിഖിൽ മാത്യുവും പാടിയ ഗാനം. രചന അനൂപ് മേനോൻ, സംഗീതം ബിജുപാൽ. ചിത്രം ആംഗ്രി ബേബീസ് ആൻഡ് ലവ്.

0: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾ ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ കേൾക്കാം നമുക്ക് ചുറ്റും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലപ്പോൾ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മുപ്പത്തിയൊന്നാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ IFFK വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ള സിനിമ തെരഞ്ഞെടുക്കുവാൻ ചലച്ചിത്ര അക്കാദമി എൻട്രി ക്ഷണിച്ചു. ഇന്ന് രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ നൽകാം. അവസാന തീയതി സെപ്റ്റംബർ 10. VHSE സ്കൂളുകളിൽ തത്സമയ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷന് ഇന്ന് രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. ബുധനാഴ്ച ഓരോ സ്കൂളിലും അപേക്ഷകരുടെ മെറിറ്റ് അനുസരിച്ചുള്ള വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 7 പ്രവേശനം തുടങ്ങും. ഓഗസ്റ്റ് 7 മുതൽ 9 വരെ പാലക്കാട് നടക്കുന്ന സംസ്ഥാന സബ്ജൂനിയർ ആൺകുട്ടികളുടെ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ ട്രയൽസ് ചാമ്പ്യൻഷിപ്പ് നാളെ രാവിലെ 8 മണിക്ക് മഞ്ഞാലിക്കുളം ഹാൻഡ്ബോൾ കോർട്ടിൽ നടക്കും. 1/1/2011 അതിനുശേഷമോ ജനിച്ചവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9495145064 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സംസ്ഥാന സ്വാശ്രയ സ്ഥാപനങ്ങളിലെ 2026-27 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആന്റ് അലൈഡ് ഹെൽത്ത് കെയർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള സ്വീകാര്യമായ വ്യക്തിഗത അക്കാദമിക വിവരങ്ങൾ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപേക്ഷാർത്ഥികൾ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് പരിശോധിക്കേണ്ടതും ആവശ്യപ്പെട്ടിട്ടുള്ള

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നമുക്കിനി യേശുദാസും ജാനകിയും പാടിയ ഒരു ഗാനം കേൾക്കാം, ചിത്രം ബന്ധം. ഗാനമെഴുതിയത് ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC യിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: നമുക്കിനി ശ്രേയാ ഘോഷാലും സംഘവും പാടിയ ഒരു ഗാനം കേട്ടാലോ? ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്, ചിത്രം മൈലാഞ്ചി മഞ്ജുള്ള വീട്.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: വീടെല്ലാം അടിച്ചു തളിച്ച് സ്വൽപ്പം കഞ്ഞി ഉണ്ടാക്കി വെച്ച് അയൽപ്പക്കക്കാർ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. 1-2 കിഴവികൾ മാത്രം ഒരു മൂലയ്ക്കൽ ചുരുണ്ടുകൂടിക്കിടന്നു. രാധ അപ്പോഴും നിശ്ചലയായി ആ മണ്ണെണ്ണ വിളക്കിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബിന്ദുവിലാണ് ജീവിതമാകെ ഉടക്കി വച്ചിരിക്കുന്നതെന്ന് തോന്നും. നാഴികകൾ കടന്നുപോയി. ശൂന്യവും ഏകാന്തവുമായ രാത്രി, കിഴവികളുടെയും അനുജന്റെയും ശ്വാസഗതി മാത്രം അവിടത്തെ ഏകാന്തതയെ ഭഞ്ജിച്ചു. മധ്യയാമം കഴിഞ്ഞപ്പോൾ ഒരു കാൽപെരുമാറ്റം അടുത്തേക്ക് വന്നു. അത് കുഞ്ഞിരാമൻ്റെതായിരുന്നു. അയാൾ അവളുടെ അടുത്തു വന്നിരുന്നു. ഒരക്ഷരം മിണ്ടിയില്ല. രാധ മുഖത്തേക്കൊന്നു നോക്കി. അയാൾ രാധയുടെ മുഖത്തേക്കും ഒന്നു നോക്കി. അത്രമാത്രം. നിശബ്ദമായ ആ ഇരുപ്പ് പുലർച്ചെ വരെ തുടർന്നുപോയി. ഞാൻ പിന്നീട് വരാം, കുഞ്ഞിരാമൻ യാത്ര പറഞ്ഞു. രാധ ഒന്നു മൂളി. ഇതിനു ശേഷം ദിവസവും കുഞ്ഞിരാമൻ ആ വീട്ടിൽ വരാറുണ്ട്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാറുമുണ്ട്. ഇടയ്ക്ക് 4 എണ്ണ, ഇടയ്ക്ക് സ്വൽപ്പം അരി. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടുന്നുവെന്ന് രാധ ചോദിച്ചില്ല. കുഞ്ഞിരാമൻ പറഞ്ഞതുമില്ല. മാധവിയമ്മ ആരോടും ഒന്നും പറഞ്ഞില്ല. അനുവാദവും നിഷേധവുമെല്ലാം ചില മൂളലുകളാണ്. ചിലപ്പോൾ ചോദ്യത്തിന് മറുപടിയേ ഉണ്ടായില്ലെന്നു വരും. ആ ജീവിതം വറ്റുകയായിരുന്നു. കൂടുതൽ വേഗത്തിൽ വറ്റിത്തീർന്നെങ്കിലെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ മക്കളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു നീറാൽ. അവരുടെ സ്ഥിതി എന്താവും? മുറ്റിയ വേനലിൽ വറ്റിപ്പോകുന്ന കുളത്തിലെ പരലുകളെപ്പോലെയായിരുന്നു അവിടെയുള്ളവരുടെ ജീവിതം. കുഞ്ഞിരാമൻ്റെ വരവുകൾ അന്തിത്തെന്നൽ പോലെ അതിൽ ചില അലകളുണ്ടാക്കി. ബിഷപ്പ് എല്ലാറ്റിൻ്റെയും മേലെ നിന്നു. ആ കുടുംബത്തിന് ജീവിക്കണം. രാധയുടെ ഹൃദയം അക്കാര്യം ചൊല്ലി അല്ലൽപ്പെടുകയായിരുന്നു. എന്തെങ്കിലുമൊരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്തു ജോലി? കൊയ്ത്തും എണ്ണയാട്ടലും നെയ്ത്തും അതുപോലുള്ള യാതൊന്നും അവൾക്ക് വശമില്ല. വശമുള്ളവർക്ക് തന്നെ തൊഴിലില്ല. പഠിപ്പും പാസുമുള്ളവർ തന്നെ മറുനാടുകളിലേക്ക് തൊഴിലുമന്വേഷിച്ച് പോവുകയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? രാധ കുഞ്ഞിരാമനോട് ചോദിച്ചു. ആ ചോദ്യം അനേക ദിവസമായി അവൻ തന്നോടു തന്നെ ചോദിക്കുന്നു. എന്തു ചെയ്യണം? ഈ കൈകൾ കൊണ്ട് എന്തു ചെയ്യണം? ഈ ചോദ്യം ഭൂരിപക്ഷം ആളുകളുടെയും ഉള്ളിൽ കുത്തിക്കയറുന്ന കാലമായിരുന്നു. ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട്, അവൻ പറഞ്ഞു. എവിടെ? വ്യക്തമായ ഒരു മറുപടി പറയാൻ വയ്യ. അവൻ പരുങ്ങുന്നത് കണ്ടപ്പോൾ അവൾ പിന്നീടൊന്നും ചോദിച്ചതുമില്ല. അതിലേ വന്ന ഗോപാലകൃഷ്ണൻ തമലയിൽ നിന്ന് സ്വൽപ്പം വെള്ളമെടുത്തു കുടിച്ചു. വെള്ളം പോകുന്ന വഴി അറിയാനുണ്ട് എന്നും പറഞ്ഞ് വയറും പിടിച്ച് കടന്നുപോയി. രാധ മുഖം താഴ്ത്തി നിന്നു.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30.
8: പ്രായോജകർ
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:40.

0: 25-ന്.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
2: സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: ഓർമ്മകൾ ആണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ ഇന്നത്തെ ആശയം. ഓർമ്മകൾ പ്രണയിതാക്കൾ തമ്മിലുള്ള ചോദ്യങ്ങളായോ, അതുമല്ലെങ്കിൽ ഓടക്കുഴൽ ഊതുന്നതായോ അനുഭവപ്പെട്ടേക്കാം അത്തരത്തിലുള്ള ചില ഗാനങ്ങൾ. സരിത എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും മല്ലികയും പാടിയത്, രചന സത്യൻ അന്തിക്കാട്, സംഗീതം ശ്യാം.

തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സമൃദ്ധി മന്ദിരത്തിലെ അടുത്ത ഗാനം ചിത്രപാടിയത്. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം സ്ഫടികം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഇപ്പോൾ കാർത്തിക് പാടിയ ഒരു ഗാനം കേൾപ്പിക്കാം, ചിത്രം ഭാഗ്യദേവത.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഈ ഗാനം ശ്വേതയും മധു ബാലകൃഷ്ണനും പാടിയത്.

ഈ ഒരു ഗാനം കൂടിയുണ്ട് എന്ന നമസ്തേ അനന്തപുരിയിൽ. ഇത് ബിജു നാരായണനും സുജാതയും പാടിയത്. ചിത്രം ഇന്ദ്രപ്രസ്ഥം. രചന കൈതപ്രം. സംഗീതം ബിദ്യാസാഗർ.

ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുകയായി. പരിപാടിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ. വൺ 101.9 ആകാശവാണി അനന്തപുരി FM.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

ശ്രോതാക്കളെ ഇപ്പോൾ കേൾക്കാം ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 2011 2020 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആദ്യം കേൾപ്പിക്കുന്നു. വിനി ശ്രീനിവാസനും നരിൻ ഗ്രിഗറിയും പാടിയത് ചിത്രം കുഞ്ഞൽദോ. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ഷൻ റഹ്മാൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
3: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ഇനി കേൾക്കൂ നജു മഷാദും അമൃത ജയകുമാറും പാടിയ ഗാനം. ചിത്രം നല്ല വിശേഷം. രചന ഉഷാ മേനോൻ, സംഗീതം സൂരജ് നായർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഇനി നീരാളി എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയ ഗാനം, രചന ബിനു പി ടി, സംഗീതം സ്റ്റീഫൻ ദേവസി.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഗാനഭാരതൽ ഇനി നജുമർഷാദ് പാടിയ ഗാനം. ചിത്രം ഒരു ന്യൂ ജനറേഷൻ പണി. ഗാനരചന ജോർജ് തോമസ്, സംഗീതം കാർത്തിക് പ്രകാശ്.

0: ഇന്നത്തെ ഗാനോപഹാരം സമാപിച്ചു. പരിപാടി ഇനി നാളെ രാവിലെ ഇതേ സമയം 101.9 ആകാശവാണി അനന്തപുരി FM സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സെമി കണ്ടക്ടർ പദ്ധതി

0: യും കൊർണോൽ പുനരുപയോഗ ഊർജ സോണിന്റെയും തറക്കല്ലിടും. 1880 കോടി രൂപയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. കോട്ടയം ജില്ലയിൽ അതിശക്തമായ മഴയിൽ കൊടുങ്ങൂർ മണിമല റോഡിലെ പനമൂട്ടിൽ തോട് കരകവിഞ്ഞ് വെള്ളം കയറി. കൊല്ലം കല്ലടയാർ കരകവിഞ്ഞൊഴുകുന്നു. കുളത്തൂപ്പുഴ തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൽ 30 അടി പാലത്ത് വെള്ളം കയറിയതിനാൽ ആളുകളെ ഒഴിപ്പിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം പരിഗണിച്ച് അധികൃതരുടെ നിർദ്ദേശം പാലിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ചാലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഇന്നത്തെ മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾ റദ്ദാക്കിയതായി അധികൃതർ. പുലിക്കയത്ത് നിന്ന് കയാക്കിംഗ് സെന്ററിന്റെ ഭാഗത്തേക്ക് പൊതുജനങ്ങൾ വരരുതെന്നും കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു. മലപ്പുറം വേങ്ങരയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായ ഫ്ളൈഓവറിന് ഭരണാനുമതി ലഭ്യമാക്കുന്ന നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഇതിന്റെ മാപ്പിംഗ് ആന്റ് ടോപ്പോഗ്രഫിക്കൽ സർവേയ്ക്കായി 5 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് വകുപ്പ് കഴിഞ്ഞ 3 മാസത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ നടത്തിയ പരിശോധനകളിൽ 184 മയക്കുമരുന്ന് കേസുകളിലായി 176 പേരെ അറസ്റ്റ് ചെയ്തതായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. 429 അബ്കാരി കേസുകളിൽ 303 പേരെയും അറസ്റ്റ് ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് മെഡൽ നേട്ടം. ജൂഡോയിൽ 2 സ്വർണം, ജാവലിൻ ത്രോയിൽ 1 വെള്ളി, 1 വെങ്കലം, ഡെക്കാത്ലോൺ വെങ്കലം എന്നിവയാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്.
1: FM News Headlines ഇനി 11 മണിക്ക്.

പുത്തൻ പാട്ടുകൾ. രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗാനങ്ങളുമായി പുത്തൻ പാട്ടുകൾ 11 മണിവരെ. ആദ്യം കേൾപ്പിക്കുന്നു വരവ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം സി എസ് ആം.

അടുത്ത പുത്തൻപാട്ട് ലൂർക്ക് എന്ന ചിത്രത്തിലേത്. ഈ ഗാനം പാടിയത് സുദീപ് കുമാർ, നസീർ മിന്നലെ, എം എ നിഷാദ് എന്നിവർ. രചന മനോമഞ്ജിത്, സംഗീതം മിനീഷ് തമ്പാൻ.

0: ഗാനം വിനീത് ശ്രീനിവാസൻ പാടിയത്. ചിത്രം മധുവിധു, രചന അദ്രിജോ, സംഗീതം ഹിഷാം അബ്ദുൾ വഹാബ്.
1: എംആർപിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
2: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,220 രൂപ നിരക്കിലും പവന് 280 രൂപ കുറഞ്ഞ് 1,05,760 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. ഇനി വിദൂരം എന്ന ചിത്രത്തിൽ രാജേഷ് വിജയ്, അഖില ആനന്ദ് ഇവർ പാടിയ ഗാനം. രചന ഫെലിക്സ് ജോഫ്രി, സംഗീതം രമേശ് വിആർ.

ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു.

വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321 അല്ലെങ്കിൽ 9496565631. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496595631.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
3: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: അടുത്ത പുത്തൻപാട്ട് നിലാരാജ് പാടിയത്, ചിത്രം ബാലൻ.

ഇനി കെ എസ് ഹരിശങ്കറും നിത്യാമാമനും പാടിയൊരു പുത്തൻ പാട്ട്, ചിത്രം ഈ തനിനിറം. ഈ ഗാനത്തിന്റെ രചന രാജീവ് അലുങ്കൽ, സംഗീതം നിനോയ് വർഗീസ്.

ഇനി ഹിഷാം അബ്ദുൽ വഹാബ് പാടിയ ഒരു പുത്തൻ ഗാനം. ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന അജീഷ് ദാസൻ, സംഗീതം ആനന്ദ് മധുസൂദനൻ.

ഇന്നൊരു പുത്തൻ പാട്ടുകൂടിയുണ്ട്. ഇത് വിനീത് ശ്രീനിവാസനും അനില രാജീവും പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജൻ രാജ്, ചിത്രം ഭീഷ്മാർ.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം. ഇടുക്കി വാഗമൺ കോലാഹലമേട്ടിൽ കനത്ത മണ്ണിടിച്ചിലിൽ വീട് തകർന്ന് വൈക്കം സ്വദേശി പ്രഭാകരൻ നായരും തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി അടൂർമല മഷിക്കല്ലേൽ സുമതിയുമാണ് മരിച്ചത്. അതിതീവ്ര മഴ തുടരുന്നതിനാൽ മിക്ക ജില്ലകളും മഴക്കെടുതിയിൽ. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 3 ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രതയും ബാക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുമെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ റവന്യൂ മന്ത്രിയെ ചുമതല

ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ ഗൌരവമായി പരിഗണിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി എ പി അനിൽകുമാർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ എന്നിവ നദികളിൽ ഇറക്കുന്നതിനും തീർത്ഥാടകർ നദികളിൽ ഇറങ്ങുന്നതിനും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതിനും ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെയാണ് നിരോധനം. മലപ്പുറത്ത് പലയിടത്തും വെള്ളം കയറി. ദേശീയപാതയിൽ ചീനിക്കൽ, വള്ളുവമ്പ്രം, മോങ്ങം എന്നിവിടങ്ങളിൽ റോഡുകൾ വെള്ളത്തിലാണ്. വടക്കേമണ്ണയിൽ കോട്ടയ്ക്കൽ റോഡ് താൽക്കാലികമായി അടച്ചു. പുളിക്കൽ, കീഴ്ശേരി കുഴിഞ്ഞളം റോഡ് എന്നിവിടങ്ങളും വെള്ളത്തിലാണ്. ബേപ്പൂർ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി ബോട്ട് തകരാറിലായി കടലിൽ കുടുങ്ങിയ 17 മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചു. കോസ്റ്റൽ പോലീസും നാട്ടുകാരുമാണ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. എ ഡി ജി പി എസ് ശ്രീജിത്തിന് DGP സ്ഥാനക്കയറ്റം. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്ന ADGP സുരേഷ് രാജ് പുരോഹിതനും DGP സംസ്ഥാന ഗവൺമെന്റ് സ്ഥാനക്കയറ്റം നൽകി. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക് കേൾക്കാം.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: കർണാടക സംഗീത ലോകത്ത് MDR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രതിഭ മഞ്ഞപ്ര ദേവേശ ഭാഗവതർ എന്ന MD രാമനാഥൻ. പാലക്കാട് ജില്ലയിലെ മഞ്ഞപ്ര എന്ന സ്ഥലത്ത് ജനനം. പിതാവ് ദേവേശ ഭാഗവതർ കർണാടക സംഗീതത്തിൽ അവഗാഹമുള്ള ഗായകനായിരുന്നു. ഭൗതികശാസ്ത്രത്തിൽ ബിരുദം നേടിയ MDR തന്റെ സംഗീത പഠനത്തിന്റെ സൗകര്യാർത്ഥം മദ്രാസിലേക്ക് താമസം മാറ്റി. രാമനാഥൻ ഏതാണ്ട് 300-ലധികം രചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വർണ്ണം മുതൽ തില്ലാന വരെ ഉൾപ്പെടുന്നു. സംസ്കൃതം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായിരുന്നു അദ്ദേഹം തന്റെ രചനകൾ നടത്തിയത്. തന്റെ ഗുരുവായ ടൈഗർ വരദാചാര്യയോടുള്ള ബഹുമാനാർത്ഥം കൃതികളിൽ വരദദാസ എന്ന മുദ്ര അദ്ദേഹം ഉപയോഗിച്ചു. MD രാമനാഥന്റെ ശിഷ്യനും സംഗീതജ്ഞനുമായ അശ്വതി തിരുനാൾ രാമവർമ്മ തന്റെ ഗുരുവിനെ അനുസ്മരിക്കുന്നത് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം. തുടർന്ന് അശ്വതി തിരുനാൾ പാടിയ MD രാമനാഥൻ കൃതികളും

നമ്മൾ സിനിമാ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ മ്യൂസിക് ഒരാൾ കൊടുക്കും, ലിറിക്സ് ഒരാൾ എഴുതും. അത് അതിൻ്റെതായ വിലയുണ്ടെങ്കിലും കർണാടക സംഗീതത്തിൽ അപൂർവം ചിലർക്ക് മാത്രം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം, അവരുടെ സ്ഥാനം വാഗ്ഗേയകാരൻ എന്ന് പറയും. വാക്ക് എന്ന് പറഞ്ഞാൽ ലിറിക്സ്, ഗേയ എന്ന് പറഞ്ഞാൽ മ്യൂസിക്. ഒരു കമ്പോസർ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് സാഹിത്യവും അതിനോടൊപ്പം സംഗീതവും ചേർന്ന് ഒരു സിംഗിൾ ഔട്ട്പുട്ടായിട്ട് വരുന്ന കാര്യത്തിനാണ് വാഗ്ഗേയകാരൻ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും വിധിച്ചിട്ടുള്ളതല്ല. പണ്ട് പുരന്ദരദാസൻ, ഭദ്രാചല രാമദാസ്, അന്നമാചാര്യ മുതൽ ശ്രീ ത്യാഗരാജ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രി, മഹാരാജാ സ്വാതി തിരുനാൾ വഴി, പിന്നെ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, മുത്തയ്യാ ഭാഗവതർ, അങ്ങനെ അങ്ങനെ ഇന്ത്യ, സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു നാടാണ് ഈ വാഗ്ഗേയകാരന്മാർ നമുക്ക് തന്നിരിക്കുന്ന സംഭാവനകൾ കാരണം. അതിൽ കേരളത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ തിരുമനസ്സുകൊണ്ടാണ് ഏറ്റവും അറിയപ്പെടുന്ന വാഗ്ഗേയകാരൻ. പക്ഷെ അതിനുശേഷവും പല പല മഹാന്മാരും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിലൊരു സംഗീതക്കാരൻ എന്ന നിലയിൽ അധികം പ്രസിദ്ധി നേടിയ ഒരാളാണ് ശ്രീ എം ഡി രാമനാഥൻ. അദ്ദേഹം പാലക്കാട് മഞ്ഞപ്പുറ എന്നൊരു സ്ഥലത്ത് ദേവേശ ഭാഗവതർ എന്ന് പറഞ്ഞ ഒരു ലോക്കൽ സംഗീതക്കാരന്റെ മകനായിരുന്നു. മഞ്ഞപ്പുറ ദേവേശ രാമനാഥൻ, അങ്ങനെയാണ് എം ഡി രാമനാഥൻ എന്ന് പേര് വന്നത്. അദ്ദേഹം ബാലപാഠങ്ങൾ അച്ഛൻ്റെ അടുത്ത് തന്നെ പഠിച്ചതിന് ശേഷം 18-19 വയസ്സിൽ അദ്ദേഹം മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടർ രുക്മിണി ദേവി അരുൺഡേൽ കലാക്ഷേത്രം എന്ന് പറഞ്ഞ മഹത്തായ ഒരു സ്ഥാപനം സൃഷ്ടിക്കുന്ന സമയത്തായിരുന്നു. ഒരേ കൂരയുടെ അടിയിൽ സംഗീതം, നൃത്യം, മറ്റ് കലകൾ, വീണ, വയലിൻ, മൃദംഗം എല്ലാം ഒരേ സ്ഥാപനത്ത് അഭ്യസിക്കാൻ ചാൻസ് കൊടുത്ത ഒരു സ്ഥാപനമാണ് കലാക്ഷേത്രം. അപ്പോൾ അവിടെ സംഗീത ശിരോമണി എന്ന ഒരു മ്യൂസിക് കോഴ്സ് തുടങ്ങിയതിൽ ടൈഗർ വരദാചാര്യർ എന്ന് പറയപ്പെടുന്ന മഹാനായ വിദ്വാൻ

0: അവിടെ നിയമിക്കപ്പെട്ടിരുന്നു. ടൈഗർ വരദാചാര്യരുടെ അടുത്താണ് MD രാമനാഥൻ ചെന്ന് ജോയിൻ ചെയ്തത്. അത് കാരണം അദ്ദേഹം പിൽക്കാലത്ത് ഒരു കമ്പോസറായി മാറിയപ്പോൾ വരദദാസ എന്നാണ് അദ്ദേഹത്തിന്റെ മുദ്ര വെച്ചിരുന്നത്.
1: അശ്വതി തിരുനാൾ രാമവർമ്മ പാടിയ MD രാമനാഥൻ കൃതികളിൽ ആദ്യം പരാകേലനയ്യ എന്ന് തുടങ്ങുന്നു. രാഗം മോഹനം, രൂപകതാളം.

0: എം ഡി രാമനാഥൻ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എംആർടിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസ്

0: കുട്ടികൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
1: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിരോശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
2: എയർ ഫ്രൈയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വരുന്ന ഓഗസ്റ്റ് 3 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പറുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569631. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഓഗസ്റ്റ് 3 രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ.
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഭയദേവിന്റെ ഗാനവരികൾ, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം, പി ലീലയും TS കുമരേശനും പാടിയ ഗാനം ചിത്രം വേലുത്തമ്പിദളവ.

0: ബാല്യം താർത്താ നാരാണ്
1: ഞാനാണ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എല്ലാർ ഈശ്വരി പാടിയ ഗാനമാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ വി ജോബ്, ചിത്രം റോസി.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി പഥരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി തിരുവല്ലം ശ്രീകാര്യം മണ്ണന്തല. സ്വർണ്ണ ആഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി കമുകറ പുരുഷോത്തമൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ അഭയദേവിന്റേതാണ്, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം. ചിത്രം ജ്ഞാനസുന്ദരി.

പി ജയചന്ദ്രനും ബി വസന്തയും ലവ് ഇൻ കേരള എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനവരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

ഭർത്താവ് എന്ന ചിത്രത്തിനു വേണ്ടി എ പി കോമളയും ഉത്തമനും ഗായക സംഘവും പാടിയത്. പി ഭാസ്കരനാണ് ഗാനം എഴുതിയത്. വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: വേലുത്തമ്പി ദളവ, ഭാര്യമാർ സൂക്ഷിക്കുക, റോസി, വില കുറഞ്ഞ മനുഷ്യർ, കസവ് തട്ടം, ജ്ഞാനസുന്ദരി, ലവ് ഇൻ കേരള, ഭർത്താവ്, ഇന്ദുലേഖ എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനവുമായി വന്ന ഈ ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 4. ഇടുക്കിയിലും കോട്ടയത്തും 2 പേർ വീതമാണ് മരിച്ചത്. കോട്ടയത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. പൂഞ്ഞാർ തെക്കേക്കരയിൽ പയ്യാനിത്തോട്ടത്ത് റജീനയും മകൻ ജോസഫിൻ ജോണിയുമാണ് മരിച്ചത്. സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ ഗൌരവമായി പരിഗണിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് 6 നദീതീരങ്ങളിൽ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. മൂവാറ്റുപുഴ, കല്ലട, മീനച്ചിൽ, മണിമല, പമ്പ, അച്ചൻകോവിൽ എന്നീ തീരങ്ങളിലാണ് ഓറഞ്ച് ജാഗ്രത. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന

സംസ്ഥാന ജലസേചന വകുപ്പ് എറണാകുളം ജില്ലയിലെ കക്കടശ്ശേരി സ്റ്റേഷൻ നദീതീരത്ത് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ആറിന്റെ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇടുക്കി കാളിയാർ തൊമ്മൻകുത്ത് വീട്ടിൽ കുടുങ്ങിയ കല്ലൂർക്കാട് അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. വീടിനു മുകളിൽ കുടുങ്ങിയ ലീലാമ്മ, ലാലു എന്നിവരെയാണ് അഗ്നിരക്ഷാസേനാംഗങ്ങൾ ചേർന്ന് രക്ഷപ്പെടുത്തിയത്. ഇവരെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഭാരവാഹനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും താമരശ്ശേരി ചുരത്തിലെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

നവമാധുരി. പ്രിയ ശ്രോതാക്കൾക്ക് നവമാധുരിയിലേക്ക് സ്വാഗതം. 2020 മുതൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാന പരിപാടിയാണ് നവമാധുരി. ഇന്നത്തെ നവമാധുരിയിൽ ആദ്യം 2020 ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത ലവ് FM എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ്. ഉണ്ണികൃഷ്ണൻ വാര്യരുടെ ഗാനരചനയും പ്രദീപ് സാരണിയുടെ സംഗീതവും.

2026 വിപിൻ അറ്റ്ലി സംവിധാനം ചെയ്ത ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ എന്ന ചിത്രത്തിനുവേണ്ടി ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ നെവിൻ നെൽസൺ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചതും വിപിൻ അറ്റ്ലി.

0: ആന്റപ്പന്റെ അത്ഭുത പ്രവർത്തികൾ എന്ന ചിത്രത്തിനുവേണ്ടി നെവിൻ നെൽസൺ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
2: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: നവമാധുരിയിൽ ഇനി 2026 ജിജീഷ് ഗോപിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആഹ്ലാദം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ജിജീഷ് ഗോപിയാണ് ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും. ഗായകൻ സുദീപ് കുമാർ.

ബിബിൻ അശോകിന്റെ സംഗീതത്തിൽ ഫെജോ, ഹിംന ഹിലാരി, ഹിനിത ഹിലാരി എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിന്റേതാണ് ഗാനവരികൾ. 2025 ബിബിൻ കൃഷ്ണ സംവിധാനം ചെയ്ത സാഹസം എന്ന ചിത്രത്തിലെ ഗാനം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: 2020 മുതൽ പുറത്തു വന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി നവമാധുരിയാണ് നമ്മൾ കേൾക്കുന്നത്. ബി കെ ഹരിനാരായണന്റെ ഗാനവരികൾ, ബിജിബാലിന്റെ സംഗീതം, വിശ്വനാഥൻ പാടിയത്. 2021 പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത വെള്ളം, ദി എസൻഷ്യൽ ഡ്രിങ്ക് എന്ന ചിത്രത്തിലെ ഗാനം.

2022 സജിമോൻ പ്രഭാകരന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന മലയൻ കുഞ്ഞ് എന്ന ചിത്രത്തിലെ ഗാനമാണ് നവമാധുരിയിൽ ഇനി. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം AR റഹ്മാൻ, ഗായകൻ വിജയ് യേശുദാസ്.

2026 ഗിരീഷ് എം ഡിയുടെ സംവിധാനത്തിൽ പ്രദർശനത്തിനൊരുങ്ങിയ ബേദൽഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി വിഷ്ണു വിജയുടെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം. വിനായക് ശശികുമാറാണ് ഈ പാട്ട് എഴുതിയത്.

2020 മുതൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി നവമാധുരിയാണ് കേൾക്കുന്നത്. ഈ പരിപാടി തുടരും 12:40 വരെ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: നവമാധുരി തുടരുകയാണ്. ഇനി 2024 അമൽ നീരദിന്റെ സംവിധാനത്തിൽ വന്ന ബോഗൻവില്ല എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗായിക മധുവന്തി നാരായൺ, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം സുഷീൻ ശ്യാം.

ഇന്നത്തെ നവമാധുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. 2026 മാത്യൂസ് കറിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന മധുരമീ ജീവിതം എന്ന ചിത്രത്തിനുവേണ്ടി പ്രശാന്തി കെ പി ചൊവ്വര എഴുതി, അനന്തരാമൻ അനിൽ ഈണം നൽകി, സൂര്യ ശ്യാം ഗോപാൽ പാടിയ ഗാനം.

0: ലവ് എഫ് എം ആൻഡപ്പിന്റെ അത്ഭുത പ്രവൃത്തികൾ, ആഹ്ലാദം, സാഹസം, വെള്ളം, ദി എസൻഷ്യൽ ഡ്രിങ്ക്, മലയൻ കുഞ്ഞ്, ബേത്ലഹേം കുടുംബ യൂണിറ്റ്, ബോഗൻവില്ല, മധുരമേ ജീവിതം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ നവമാധുരിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2020 മുതൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി നവമാധുരി വീണ്ടും എത്തും അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:02 നമ്മുടെ ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെ കുറിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
2: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 ലോക ശ്വാസകോശ അർബുദ ദിനമായി ആചരിക്കുകയാണ്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിലൂടെ ശ്വാസകോശ അർബുദത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുവാനും ഈ അസുഖം വന്ന വ്യക്തികളെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുവാനും ഈ രോഗത്തിന്റെ പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനും കൂടിയാണ് ഈ ദിവസം നാം ആചരിക്കുന്നത്. ഇന്ന് ആഗോളതലത്തിൽ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അർബുദമായി ശ്വാസകോശ അർബുദം മാറിക്കഴിഞ്ഞു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പുകവലിയാണ് പ്രധാന കാരണം. എങ്കിലും നേരിട്ടല്ലാതെയുള്ള നിഷ്ക്രിയ പുകവലിയും അഥവാ പാസീവ് സ്മോക്കിംഗ്, അതുപോലെ തന്നെ അന്തരീക്ഷ വായു മലിനീകരണവും ഇവയ്ക്ക് കാരണമായേക്കാം. ക്യാൻസറിനെ സംബന്ധിച്ച് പൊതുവായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പ്രത്യേകിച്ചും സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമാണെന്നും അവയുടെ പ്രതിരോധ മാർഗങ്ങൾ, പൊതുവെയുള്ള അപകട സൂചനകൾ എന്നതിനെക്കുറിച്ചും ഇനി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഒരു കാര്യം വ്യക്തമായിക്കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രധാനപ്പെട്ട ക്യാൻസറുകളും തടയാവുന്നവയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സുഖമാക്കാവുന്നവയോ ആണ്. അതിനാൽ ക്യാൻസറിനെ സംബന്ധിച്ചും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ചും അറിവ് നേടുവാനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഇന്ന് ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15 പരം ആളുകൾക്ക് ഓരോ വർഷവും പുതിയതായി ക്യാൻസർ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 5 കണക്കെടുത്താൽ ഇന്ത്യയിൽ ശരാശരി 33 ജനങ്ങളെങ്കിലും ക്യാൻസർ പുതുതായി ബാധിച്ചവരോ അല്ലെങ്കിൽ ചികിത്സ തേടുന്നവരോ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ ഉള്ളവരോ ആയിരിക്കാം. കേരളത്തിൽ ഒരു വർഷം ശരാശരി 88,000 പുതിയ ക്യാൻസറുകൾ ഉണ്ടാകും എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം RCCയുടെ

നേതൃത്വത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെ 5 ജില്ലകളിൽ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ക്യാൻസർ രജിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരുന്ന ക്യാൻസറുകൾ പരിശോധിച്ചാൽ പുരുഷന്മാരിൽ ശ്വാസകോശ ക്യാൻസർ, വായിലെ ക്യാൻസർ, വൻകുടൽ മലാശയ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ എന്നിവയെല്ലാമാണ് പ്രധാനമായും കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് സ്തനാർബുദവും തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ അതുപോലെ ഗർഭാശയ ക്യാൻസറുമാണ്. എന്താണ് ക്യാൻസർ? ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഓരോ കോശത്തിനും പ്രത്യേക ഘടനയും പ്രവർത്തനങ്ങളുമുണ്ട്. ഈ കോശങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. ഈ കോശങ്ങൾ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വളരുകയും വിഭജിക്കുകയും പഴകുമ്പോൾ നശിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം നാം പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, നിയന്ത്രണ വിധേയമായ രീതിയിൽ ഈ പ്രക്രിയ തുടരുന്നതുകൊണ്ടാണ് നാം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും വിഭജിക്കുകയും ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങൾ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് വളരുന്നതും നശിക്കുന്നതും. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഈ സിഗ്നലുകളെ അവഗണിക്കുകയും നിരന്തരമായി പെരുകി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങൾ അവ ഉത്ഭവിച്ച സ്ഥലത്ത് നിന്നും രക്തത്തിലൂടെയോ ലിംഫ് വ്യവസ്ഥയിലൂടെയോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയെ ക്യാൻസർ വ്യാപനം അഥവാ ക്യാൻസർ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നു. ക്യാൻസർ ഉണ്ടാകുവാനുള്ള കാരണം കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ കണ്ടുവരുന്ന വ്യതിയാനങ്ങളാണ്. രോഗപ്രതിരോധ സംവിധാനത്തെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതിനാൽ ഇവയ്ക്ക് കൂടുതൽ വളരാനും പടരാനും കഴിയും. ഇതിനു പുറമെ പുതിയ രക്തക്കുഴലുകൾ വളർത്തി ക്യാൻസർ ഭക്ഷണവും ഓക്സിജനും നേടുന്നു. ഇവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം. ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന 30 മുതൽ 50% ക്യാൻസറുകളും തടയാവുന്ന ഗണത്തിൽപ്പെട്ടവയാണ്. ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് സ്റ്റഡി അഥവാ ആഗോള രോഗാവസ്ഥയെ സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ഘടകങ്ങളാണ് ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുള്ളത്. 1, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ അഥവാ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ്. ഉദാഹരണങ്ങൾ പുകയില ഉപയോഗം, മദ്യപാനം, അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, ഇവയെ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. 2, പാരിസ്ഥിതിക ഘടകങ്ങൾ, പ്രത്യേകിച്ചും അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, അൾട്രാവയലറ്റ് വികിരണം, ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ആസ്ബസ്റ്റോസുമായുള്ള സമ്പർക്കം. ഇതിനു പുറമെ ജീവിത സാഹചര്യത്തിൽ തൊഴിൽപരമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ. ഇവയെല്ലാം ചുരുക്കത്തിൽ നമ്മൾ എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. 3, ശരീര പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തകരാറുകൾ അഥവാ ശരീരത്തിലെ ആന്തരിക പ്രവർത്തനങ്ങളുടെ താളം തെറ്റൽ, ഇവയെ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് എന്നും പറയും. എന്നാൽ ഇവയ്ക്ക് പുറമെ ചിലതരം അണുബാധകൾ, പ്രത്യേകിച്ചും ഗർഭാശയകള ക്യാൻസറിന് കാരണമായ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, കരളിലെ ക്യാൻസറിന് ഒരു പ്രധാന കാരണമായ ഹെപ്പറ്റൈറ്റിസ് ബി, ആമാശയ ക്യാൻസറിന് കാരണമായ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, ഇവയും ക്യാൻസറിന് കാരണമായേക്കാം. ഇവയെല്ലാമാണ് പ്രധാന കാരണമെങ്കിലും മറ്റു ചില ഘടകങ്ങൾ കൂടി നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും മനുഷ്യൻ പ്രായമാകുന്ന അവസ്ഥ. പ്രായം കൂടുന്നതോടെ ശരീരകോശങ്ങളിൽ DNAയിലെ മാറ്റങ്ങളും അഥവാ മ്യൂട്ടേഷൻസിലൂടെ കേടുപാടുകളും വർദ്ധിക്കുന്നു. ഇതിനു പുറമെ DNA നന്നാക്കാനുള്ള കഴിവ് കുറയുന്നു. ചുരുക്കം ചില ക്യാൻസറുകൾ കുടുംബ പാരമ്പര്യത്തിൽ കണ്ടുവരുന്ന അവസ്ഥയും നേരിയ അപകട സാധ്യത കൂട്ടുന്നു. ആഗോള രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് പഠന റിപ്പോർട്ടിൽ ശരീര പ്രക്രിയകളിൽ ഉണ്ടാക്കുന്ന തകരാറുകളാണ് അഥവാ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് ഇന്ന് ക്യാൻസറിലേക്ക് നയിക്കുന്ന ഏറ്റവും പുതിയ വില്ലന്മാർ. ശരീരഭാരം കൂടുന്നതും ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ, പ്രത്യേകിച്ചും അടിവയറ് വണ്ണം വയ്ക്കുമ്പോൾ ശരീരത്തിൽ വിട്ടുമാറാത്ത ചില നീർക്കെട്ടുകളും അഥവാ ഇൻഫ്ലമേഷൻ, അതേപോലെ ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകുന്നു. ഇതാണ് പിന്നീട് ശരീരത്തിലെ കോശങ്ങളെ ക്യാൻസർ കോശങ്ങളാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. ഒരു പരിധിവരെ സ്തനാർബുദത്തിനും വൻകുടൽ ക്യാൻസറിനും കാരണം ഈ ഉപാപചയ തകരാറുകളാണ് എന്ന് അനുമാനിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരഭാരം കൂടുന്നുണ്ടോ, വ്യായാമമില്ലാതെ അടിവയറ് വണ്ണം കൂടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും പ്രത്യേകിച്ചും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങുന്ന നാരുകലർന്ന ഭക്ഷണ രീതികളിലൂടെയും ദിവസവുമുള്ള ശാരീരിക അധ്വാനത്തിലൂടെയും നമ്മുടെ ശരീരത്തിന്റെ ഈ ആന്തരിക താളം തിരിച്ചുപിടിക്കുവാൻ ശ്രമിക്കണം. ക്യാൻസറിന്റെ പൊതുവായ അപകടങ്ങൾ എന്തെല്ലാമാണെന്ന് നാം മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകളെ കുറിച്ചുള്ള ചില വസ്തുതകൾ ഇനി പരിചയപ്പെടാം. ആദ്യമായി ശ്വാസകോശ അർബുദത്തിന്റെ പ്രധാന കാരണങ്ങളും ലക്ഷണങ്ങളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. പുകവലിയാണ് പ്രധാന കാരണം. നേരിട്ടുള്ള പുകവലിയും പരോക്ഷ പുകവലിയും, അതായത് മറ്റുള്ളവർ പുകവലിച്ച് പുറത്തു കളയുമ്പോൾ അത് ശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥ. 2, ആസ്ബസ്റ്റോസ് പോലെയുള്ള ഹാനികരമായ വസ്തുക്കളുമായുള്ള സമ്പർക്കം. 3, റേഡോൺ വാതകത്തിന്റെ സമ്പർക്കം, വായു മലിനീകരണം, ഇവയെല്ലാം അപകട ഘടകങ്ങളാണ്. എന്തെല്ലാമാണ് ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണങ്ങൾ? ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമ, ചുമയ്ക്കുമ്പോൾ രക്തം കലർന്ന കഫം, നെഞ്ചുവേദന, ശ്വാസതടസ്സം, ശബ്ദം മാറുക, കാരണമില്ലാതെ ശരീരഭാരം കുറയുക, വിശപ്പില്ല.

0: ഇല്ലായ്മ, ക്ഷീണം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടതാണ്. പുകവലി ശീലം ആരംഭിക്കാതിരിക്കുക എന്നതാണ് ഈ രോഗം വരാതിരിക്കാൻ പ്രധാനമായും ചെയ്യേണ്ടത്. പുകവലി ശീലമുള്ളവർ എത്രയും പെട്ടെന്ന് ആ ശീലം ഉപേക്ഷിക്കുക. മാത്രവുമല്ല, ചെറുപ്പക്കാർ ഈ ദുശീലത്തിന് കീഴ്പ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് വായിലെ ക്യാൻസർ. പുകയില കൂട്ടിയുള്ള മുറുക്ക്, പുകവലി, പാൻ മസാല, മദ്യപാനം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. ഏതാണ്ട് 85% വായിലെ ക്യാൻസറും പുകയില ശീലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ മറ്റു ചില കാരണങ്ങളും വായിലെ ക്യാൻസറിന് സാധ്യത കൂട്ടുന്നു. ഇനി നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. സ്തനാർബുദമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. എന്നാൽ പ്രാരംഭ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. പലപ്പോഴും സ്ത്രീകളുടെ ഹോർമോണായ ഈസ്ട്രജന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ രോഗമുള്ളവർ, ജനിതക ഘടനയിലുള്ള വ്യത്യാസം എന്നീ ഘടകങ്ങളും അസുഖം വരാൻ ഒരു പരിധിവരെ കാരണമായേക്കാം. സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഗർഭാശയ ഗള ക്യാൻസർ. ഗർഭാശയത്തിന്റെ താഴ്ഭാഗത്ത് വൃത്താകൃതിയിൽ 2 മുതൽ 3 സെന്റിമീറ്റർ വരെ നീളമുള്ള ഭാഗമാണ് ഗർഭാശയ ഗളം. ഇവയിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയ ഗള ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. പ്രാരംഭദശയിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ എളുപ്പമാണ്. ഗർഭാശയഗള ക്യാൻസർ തുടങ്ങുന്നതിന് 5-10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ക്യാൻസറിന്റെ മുന്നോടിയായി കോശമാറ്റങ്ങൾ ഗർഭാശയമുഖത്ത് കാണപ്പെടുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇത്തരം കോശങ്ങളെ കണ്ടുപിടിക്കാൻ സാധ്യമല്ലെങ്കിലും പാപ്സ്മിയർ, കോൾപോസ്കോപ്പി തുടങ്ങിയ പരിശോധനയിലൂടെ ഇത്തരം കോശവ്യതിയാനങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിയും. പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാത്തതുകൊണ്ട് പലപ്പോഴും രോഗികൾ ചികിത്സ തേടുകയില്ല. രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ചികിത്സ വിഷമമേറിയതും ചിലവേറിയതും പാർശ്വഫലങ്ങൾ ഉള്ളതുമായിരിക്കും. നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് കുടൽ മലാശയ അർബുദം അഥവാ കോളറക്ടൽ ക്യാൻസർ. കേരളത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കുന്ന ഉദരസംബന്ധമായ ക്യാൻസറിൽ ഏറ്റവും പ്രധാനിയാണ് കോളറക്ടൽ ക്യാൻസർ. നേരത്തെയുള്ള രോഗനിർണയവും വിദഗ്ധമായ ചികിത്സയും ചെയ്താൽ രോഗം ഭേദമാക്കാവുന്നതാണ് എന്നതാണ് ഇതിന്റെ സവിശേഷത. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനായി ചിട്ടയായ ജീവിതശൈലി അനുവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം.
1: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ.
2: പ്രകാശധാര വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ പ്രകാശധാരയിൽ മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്, ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതിയാർ നായർ സംസാരിക്കുന്നു. നാളെ പ്രകാശധാര ഉച്ചയ്ക്ക് 12:40. ആകാശവാണി അനന്തപുരി FM 101.9.
3: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കോഴിശ്ശേരി ബലരാമന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം തീരം തേടുന്ന തിര.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ പ്രധാന വാർത്തകൾ, തുടർന്ന് ഈണപ്പൂക്കൂട.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തിരുവനന്തപുരത്തെ മുതലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിന് സംസ്ഥാന ഗവൺമെന്റ് നേവിയുടെ സഹായം തേടിയതായി മുഖ്യമന്ത്രി VD സതീശൻ. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായവർക്കായി തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ആകെ 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നു. പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ മണിക്കടവ് പാലം മുങ്ങി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ അവശ്യ സർവീസുകൾ ഒഴികെ ഭാരവാഹനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിലെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചു. ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ എന്നിവ നദികളിൽ ഇറക്കുന്നതിനും ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉച്ചകഴിഞ്ഞ് 3 ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ തൊട്ടിപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട്ടിലെ ചുണ്ടേൽ ശ്രീപുരം എസ്റ്റേറ്റ് മാനേജറായി വിരമിച്ച തറയിൽ കുന്നത്ത് മാധവൻ നായർ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട്. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില കുറച്ചു. 19 കിലോ സിലിണ്ടറിന്റെ വില

ഈണപ്പൂക്കൂടാ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 2 മണിവരെ തത്സമയ വാട്സാപ്പ് ഇഷ്ടഗാന പരിപാടിയായ ഈണപ്പൂക്കൂടയുടെ നേരമാണ്. ഈ പരിപാടിയിലൂടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി ശ്രോതാക്കൾക്ക് 8281420305 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. സന്ദേശങ്ങൾ അയക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിന്റെ തുടക്കം, സിനിമയുടെ പേര്, അയക്കുന്ന ആളിന്റെ പേരും സ്ഥലവും എഴുതാൻ മറക്കരുത്. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 8281420305. ഇന്നത്തെ ഈണപ്പൂക്കൂടയുടെ അവതരണം ലങ്കേഷ് അഗസ്ത്യകോട്. ഈണപ്പൂക്കൂടയിലെ ആദ്യ സന്ദേശത്തിലേക്ക്, മരുതൻകുഴിയിൽ നിന്നുള്ള അജേഷും സജേഷും അയച്ച സന്ദേശമാണിത്. സൂര്യൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അജേഷും സജേഷും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന കാവാലം നാരായണ പണിക്കരാണ്, സംഗീതം ജോൺസൺ. പാട്ട് കേൾക്കാം.

0: മരുതൻകുഴിയിൽ നിന്നുള്ള അജേഷും സജേഷും വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
2: ഫിനാൻസ് പെർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പെർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ഈണപ്പൂക്കൂടയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ഈണപ്പൂക്കൂടയിലെ അടുത്ത സന്ദേശം നോക്കാം. പച്ച വെളിച്ചം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ സ്വരരാഗമായി കിളിവാതിലിൽ എന്നാരംഭിക്കുന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാവച്ചമ്പലം മൊട്ടമൂട് നിന്നുള്ള സുനിൽ, അനിത, അമ്പാടി എന്നിവർ അയച്ച സന്ദേശമാണിത്. ഈ ഗാനത്തിന്റെ സാഹിത്യം ചുനക്കര രാമൻകുട്ടിയാണ്, സംഗീതം ശ്യാം. പാട്ട് കേൾക്കാം.

ഈണപ്പൂക്കൂടയിലൂടെ ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചത് പ്രാവച്ചമ്പലം മൊട്ടമൂട് നിന്നുള്ള സുനിൽ, അനിത, അമ്പാടി എന്നിവരാണ്. ഈണപ്പൂക്കൂടയിലെ അടുത്ത സന്ദേശം നോക്കാം. കണ്ണമ്മൂല നിന്നുള്ള അനീഷ് ജോസ് ആണ് ഈ സന്ദേശം അയച്ചത്. ബിച്ചു തിരുമലയുടെ ഗാനവരികളും ബാലചന്ദ്ര മേനോന്റെ സംഗീതവും. കൃഷ്ണ ഗോപാൽ കൃഷ്ണ എന്ന ചിത്രത്തിനുവേണ്ടി ബാലചന്ദ്ര മേനോനും സുജാതയും പാടിയ ഗാനമാണ് അനീഷ് ജോസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം, ഈണപ്പൂക്കൂടയിലൂടെ.

0: അനീഷ് ജോസ് കണ്ണമൂല നിന്നും ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: ഈ ആർപ്പ വില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. ഈണപ്പൂക്കുടയിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം ഇതാണ്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്, ഗായകൻ യേശുദാസ്, ചിത്രം കൗരവർ. ഈ പാട്ടിനു വേണ്ടി സന്ദേശമയച്ച് കാത്തിരിക്കുന്നത് തിരുവനന്തപുരം മുട്ടട നിന്നുള്ള ജയലക്ഷ്മി വിക്രമനാണ്.

മുട്ടട നിന്നുള്ള ജയലക്ഷ്മി വിക്രമൻ ഈണപ്പൂക്കോടയോട് ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ ഈണപ്പൂക്കൂടയിൽ നാല് സന്ദേശങ്ങൾ നമ്മൾ വായിച്ചു, നാല് പാട്ടുകളും കേട്ടു. ഇനി അഞ്ചാമത്തെ സന്ദേശത്തിലേക്ക്. കന്നുമാമൂട് നിന്നുള്ള പ്രസാദ്, ശ്രീകലാ പ്രസാദ് എന്നിവർ അയച്ച സന്ദേശമാണിത്. തീർത്ഥയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം എന്ന ഗാനം കേൾക്കണമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരന്റേതാണ്, സംഗീതം എ ടി ഉമർ.

കന്നുമാ മൂട് നിന്നുള്ള പ്രസാദും ശ്രീകലയും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ ഈണപ്പൂക്കൂടയിലൂടെ നമ്മൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 വാട്സ്ആപ്പ് ഇഷ്ടഗാന പരിപാടിയായ ഈണപ്പൂക്കൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ. ഈ പരിപാടിയിലൂടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി സന്ദേശങ്ങൾ അയക്കാൻ മറന്നുപോയവർ 8281420305 എന്ന നമ്പറിലേക്ക് വേഗം സന്ദേശം അയച്ചോളൂ. സമയമിപ്പോൾ 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും ആയിട്ടുണ്ട്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ഈണപ്പൂക്കൂടാ തുടരുകയാണ്. അല്ലിമുല്ലപ്പൂമരങ്ങൾ പൂത്തിറങ്ങും സന്ധ്യകളിൽ, നിന്നെ തേടി കള്ളനവൻ വന്നിടുമോ? ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഈ ഗാനം കേൾക്കാൻ ആവശ്യം അറിയിച്ചുകൊണ്ട് ഈണപ്പൂക്കൂടയിലേക്ക് സന്ദേശം അയച്ചത് കല്ലറ നിന്നുള്ള രതീഷ് ലാലാണ്. 1986 വിളംബരം ചെയ്യപ്പെട്ടെങ്കിലും പുറത്തുവരാതെ പോയ എന്നും നിന്റെ ഓർമ്മകളിൽ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഗോപികൃഷ്ണനാണ് ഗാനരംഗത്ത് ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത്. ആ മനോഹര ഗാനം ഇതാ വരവായി ഈണപ്പൂക്കൂടയിലൂടെ.

രതീഷ് ലാൽ കല്ലറ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈണപ്പൂക്കൂട തുടരുകയാണ്. അഞ്ചാലമൂട് വെട്ടുവിള നിന്നുള്ള ശ്രീകുമാർ രാക്കുവിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ബി അരുന്ധതിയും പാടിയ ഗാനം കേൾക്കാൻ വേണ്ടി അയച്ച വാട്സപ്പ് സന്ദേശമാണ് അടുത്തത്. 1:27 നമുക്ക് ഈ സന്ദേശം ലഭിച്ചത്. ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഗാനത്തിന്റെ രചന നിർവഹിച്ചത് എസ് രമേശ് നായരാണ്. സംഗീതം MG രാധാകൃഷ്ണൻ.

ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർദീം സരി ഗർ

ശ്രീകുമാർ എന്ന ശ്രോതാവ് അഞ്ചാലുമൂട് വെട്ടുവിള നിന്നും സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വരുന്ന ഓഗസ്റ്റ് 3 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പറുകൾ പറയാം, കുറിച്ചെടുത്തോളൂ. 9495964321. മറ്റൊരു നമ്പർ 9496555321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, ഓഗസ്റ്റ് 3 രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈണപ്പൂക്കൂടയിൽ ഇതുവരെ 7 നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനി 8 സന്ദേശം നോക്കാം. അമ്പലമുക്ക് നിന്നുള്ള സുധ അയച്ചതാണ്. ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ഗായക സംഘവും പാടിയ സത്യനായക മുക്തിദായക എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കണമെന്നാണ് സന്ദേശത്തിലൂടെ സുധ പറഞ്ഞിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി എഴുതി, MS വിശ്വനാഥൻ സംഗീതം നൽകിയ ആ ഗാനം ഇതാ വരവായി ഈണപ്പൂക്കൂടയിലൂടെ കേട്ടുള്ളൂ.

അമ്പലമുക്ക് നിന്നുള്ള സുധ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. ഈണപ്പൂക്കുട തുടരുകയാണ്. 17 പൊങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? ശ്രേയ ഘോഷാലും കബീറും പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിനായി 3 സന്ദേശങ്ങളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. കാസർഗോഡ് ബണ്ടിച്ചാൽ നിന്നുള്ള താഹിറ ബീവി അയച്ച സന്ദേശം 1:17 ഇവിടെ ലഭിച്ചത്. തഴവ കുറ്റിപ്പുറത്തു നിന്നുള്ള ഹസീന ജമാലും മുനീറും അയച്ച സന്ദേശം 1:40 ലഭിച്ചു. 3 സന്ദേശം കിളിമാനൂർ നിന്നുള്ള സുധീർ 1:41 അയച്ചതാണ്. ഒരേ ഗാനത്തിനുവേണ്ടി 3 സന്ദേശങ്ങൾ എത്തിയിട്ടുള്ളതിനാൽ ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ സ്പെഷ്യൽ സോങ് ഓഫ് ദി എപ്പിസോഡായി ഈ ഗാനത്തെ നമുക്ക് പ്രഖ്യാപിക്കാം. എന്താ? ചിത്രം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി, ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിത്താര. കേൾക്കാം നമുക്ക് ആ ഗാനം ഈണപ്പൂക്കൂടയിലൂടെ.

0: കാസർഗോഡ് ബണ്ടിച്ചാൽ നിന്നുള്ള താഹിറ ബേവി, തഴവ കുറ്റിപ്പുറത്ത് നിന്നുള്ള ഹസീന ജമാൽ മുനീർ, കിളിമാനൂർ നിന്നുള്ള സുധീർ എന്നീ ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രയോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി തിരുവല്ലം ശ്രീകാര്യം മണ്ണന്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ 10-ാമത്തെ സന്ദേശം നോക്കാം. യേശുദാസ് പാടിയ ഉഷസോ സന്ധ്യയോ സുന്ദരി എന്നാരംഭിക്കുന്ന ഗാനത്തിനു വേണ്ടി വന്ന സന്ദേശമാണിത്. ഈ സന്ദേശം അയച്ചത് പെരുങ്കടവിള നിന്നുള്ള അനൂപും ഹരിയുമാണ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ കെ ശേഖർ.

പെരുങ്കടവിള നിന്നുള്ള അനൂപും ഹരിയും ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. ഇന്നത്തെ ഈണപ്പൂക്കുടയിൽ ഒരു സന്ദേശം കൂടി നോക്കാം. അതായത് 11-ാമത്തെ ഇഷ്ടഗാനത്തിന് വേണ്ടി വന്ന സന്ദേശം. പോത്തൻകോട് നിന്നും മുഹമ്മദ് കൊച്ചാൽമൂട് അയച്ച സന്ദേശമാണ് ഇത്. ഒ എൻ വി കുറിപ്പ് എഴുതിയ ഭദ്രചിറ്റ എന്ന ചിത്രത്തിലെ ഹൃദയത്തിൻ ചന്ദനച്ചിതയിൽ എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനമാണ് മുഹമ്മദ് കൊച്ചാലമൂട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഔസേപ്പച്ചന്റെ ഹൃദയസ്പർശിയായ സംഗീതം, യേശുദാസിന്റെ ആലാപനം. പ്രിയ ശ്രോതാവിനോടൊപ്പം നമുക്കും കേൾക്കാം ആ ഗാനം ഈണപ്പൂക്കൂടയിലൂടെ.

മുഹമ്മദ് കൊച്ചാലുമൂട് ആവശ്യപ്പെട്ട ഈ ഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കൂടയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സൂര്യൻ, പച്ച വെളിച്ചം, കൃഷ്ണ ഗോപാൽകൃഷ്ണ, കൗരവർ, തീർത്ഥയാത്ര എന്നും നിന്റെ ഓർമ്മകളിൽ, രാക്കുവിലിൻ രാഗസദസ്സിൽ, ജീവിതം ഒരു ഗാനം, വെള്ളരിപ്രാവിന്റെ ചങ്ങാതി, സുമംഗലി, ഭദ്രചിറ്റ എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനമാണ് ഈണപ്പൂക്കൂടയിൽ നമ്മൾ ആസ്വദിച്ചത്. സന്ദേശങ്ങൾ അയച്ച് ഈ പരിപാടിയുടെ ഭാഗമായവർക്കും പരിപാടി ഇതുവരെ കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. ഈണപ്പൂക്കൂട വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 1-2. ഇഷ്ടഗാനങ്ങൾക്കായി നാളെയും 8281-42-0305 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കാൻ മറക്കരുത്. ഇന്ന് ഈണപ്പൂക്കൂട പ്രിയ ശ്രോതാക്കൾക്കായി അവതരിപ്പിച്ചത് ആകാശവാണി അനന്തപുരി FM അവതാരകൻ ലങ്കേഷ് അഗസ്ത്യകോട്.

0: ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തമിഴ് ഭാഷയ്ക്ക് സമ്പന്നമായ സാഹിത്യ പാരമ്പര്യമുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ചെന്നൈയിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന്. മറ്റന്നാൾ ഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കേരളം പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാന അഗ്നിരക്ഷാസേനാ മേധാവിയായി ബൽറാം കുമാർ ഉപാധ്യായയെയും ബൌക്കോ എംഡിയായി യോഗേഷ് ഗുപ്തയെയും നിയമിച്ചു. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പരിശോധിച്ച ശേഷമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി രമേശ് ചെന്നിത്തലയും തീരുമാനമെടുത്തത്. വിഴിഞ്ഞം പൂന്തുറ തീരദേശ മേഖലയിലെ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കരയിലെത്തിക്കാനുള്ള നടപടികളെടുത്തതായി മന്ത്രി സി പി ജോൺ. അടിയന്തര ആശ്വാസ നടപടികൾ സ്വീകരിക്കാൻ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമാകുന്നതിനാൽ കാസർഗോഡ് റാണിപുരം ഉൾപ്പെടെ ഹിൽ സ്റ്റേഷനുകളിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കനത്ത മഴ തുടരുന്ന ഒഡീഷയിൽ വിവിധ ജില്ലകളിൽ വൻ നാശനഷ്ടം. മഹാനദി കരകവിഞ്ഞൊഴുകി, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ രണ്ടാമത്തെ അതിഥി തൊഴിലാളിയും മരിച്ചു. ശ്രീനഗറിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇയാൾ മരിച്ചതെന്ന് ജമ്മുകാശ്മീർ പോലീസ് അറിയിച്ചു. തായ്പേയി ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ ഫൈനലിൽ. വിയറ്റ്നാം താരം തുയി ലിൻ എൻഗുയെയാണ് തൻവി ഫൈനലിൽ നേരിടുക. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

0: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. നേർമൊഴി.
1: നേർമൊഴിയിൽ ഇന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്കിന്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ആശാലത ആറുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്ക് കേരള ഗവൺമെന്റിന്റെ അധീനതയിലുള്ള പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. രാജ്യത്തെ ഒരുപക്ഷെ ആദ്യത്തേതും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനവുമായിരിക്കും ഒരുപക്ഷെ. 1976 അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോന്റെ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം സ്ഥാപിതമായത്. ഇന്നത് സുവർണ ജൂബിലിയുടെ നിറവിലാണ്. ഈ അവസരത്തിൽ ഇന്ന് നാറ്റ്പാക്കിന്റെ ഡയറക്ടർ ഡോക്ടർ ആശാലത നമ്മോടൊപ്പമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഇതുവരെയുള്ള ഈ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ ഭാവിയിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മോട് സംസാരിക്കും. മാഡം, ഈ നാറ്റ്പാക്ക് എന്ന് പറയുന്ന സ്ഥാപനം, ഇതിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ചും അതിന്റെ സ്ഥാപിതമായ അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാം.
3: നാറ്റ്പാക്കിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ്. താങ്കൾ പറഞ്ഞ പോലെ 1976 നമ്മുടെ വിഷനറിയായ മുഖ്യമന്ത്രി ശ്രീ അച്യുത മേനോൻ സാറിന്റെയും അതുപോലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ട്രാൻസ്പോർട്ട് പ്ലാനറായ ഡോക്ടർ എൻ എസ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെയും നേതൃത്വത്തിലാണ് ഈ നാറ്റ്പാക്ക് ഉണ്ടായത്. അന്നത്തെ കാലത്ത് കേരളത്തിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായൊരു പഠനം നടത്തി അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നാറ്റ്പാക്ക് ഉണ്ടായത്. ഇന്ത്യയിൽ തന്നെ അക്കാലത്ത് ഇങ്ങനൊരു സ്ഥാപനം ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല മേജർ പ്രോജക്ട്സ് വരുമ്പോഴും അതിന്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി, അതുപോലെ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സിറ്റീസിലൊരു കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡി, അതിന്റെ ബേസിസിലാണ് നമ്മുടെ റോഡ് നെറ്റ്വർക്കിനെ രൂപകൽപ്പന ചെയ്യുന്നതും ബൈപ്പാസിൽ എവിടെ വേണമെന്നും നമ്മുടെ അർബൻ ഗ്രോത്ത് വരുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റി പ്ലാനിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഒരു ആധികാരികമായ ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസ് ആണ്. ഇതെല്ലാമാണ് നാറ്റ്പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനീഷ്യലി പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നാറ്റ്പാക്ക് കൈവച്ചിട്ടുണ്ട്. നാറ്റ്പാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷന് പല വിഭാഗങ്ങളുണ്ട്. എന്താ പറയുക, റെയിൽ വഴി, റോഡ് വഴി, അതുപോലെ ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും ഓരോ ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പഠിക്കാതെ ആ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആസ് എ ഹോൾ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെയും ഒന്നിച്ചാണ് പഠിക്കുന്നത്. നാറ്റ്പാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാറ്റ്പാക്കിൽ മാത്രമുള്ള എല്ലാ ഈ മോഡ്സിനെ കുറിച്ചും പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അത് കേരളത്തിന് മാത്രമാണല്ലോ ഇത്രയും റിവേഴ്സ് ഒക്കെ ഉള്ള. അതെ അതെ, അതിന്റെ പൊട്ടൻഷ്യൽസ്, അതിനെക്കുറിച്ചുള്ള പല സ്റ്റഡീസും നടത്തി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ഉള്ള പോളിസി ഡോക്യുമെന്റ്സ് ഗവൺമെന്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ നാറ്റ്പാക്ക് ചെയ്യുന്ന മേജർ ടാസ്കുകൾ പെടുന്നു. എന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പാറമടകളൊക്കെ ഇല്ലാതാവുകയാണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യുന്ന, ഇക്കോണമി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പൊ അതിന് എന്താണ് ഓൾട്ടർനേറ്റ് മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ, അപ്പൊ അതിനെക്കുറിച്ചുള്ള റിസർച്ചും, അതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് അടുത്തിടെ ഒരു പേറ്റന്റ് കിട്ടി ഡ്രെയിനേജും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള കർബ് സ്റ്റോൺ ഡിസൈൻ, അങ്ങനെയുള്ള വിവിധ മേഖലകൾ. അതായത് ട്രാൻസ്പോർട്ട് ഇക്കണോമിക്സ് ഉണ്ട്, നമുക്ക് ട്രാൻസ്പോർട്ട് ഇക്കണോമിക്സിലെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സയന്റിസ്റ്റുകളുണ്ട്. അത്

0: പോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കീ വേർഡാണ് ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. അപ്പം പ്രകൃതിയെ വലുതായിട്ട് ചൂഷണം ചെയ്യാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലെ എല്ലാ ആസ്പെക്ട്സ്, അതുകൂടാതെ നമ്മൾ കാണുന്ന AI എങ്ങനെ ട്രാൻസ്പോർട്ടേഷനിൽ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് എല്ലാ റിസർച്ചും, ട്രാഫിക് എഞ്ചിനീയറിംഗ്, ജംഗ്ഷൻ ഡിസൈൻസ്, ഫ്ലൈ ഓവർ ഡിസൈൻസ്, ഇതെല്ലാം നെറ്റ്പാക്ക് ചെയ്യുന്ന ഏരിയാസ് ആണ്. കേരള ഗവൺമെന്റ് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ ഇത് സ്വീകരിച്ചിട്ടുണ്ട്, നമ്മളത് കൊടുത്തിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഇപ്പൊ ഈ ദേശീയപാതയുടെ ഒക്കെ വികസനം നടക്കുന്നുണ്ട്, നെറ്റ്പാക്കിന്റെയും കൂടെ ഒരു സഹകരണത്തോടെയാണോ ഇതിന്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്?
0: ദേശീയപാത മെയിൻലി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. പക്ഷെ അവിടെ പല സന്ദർഭങ്ങളിൽ നാറ്റ്പാക്കിന്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയും നാറ്റ്പാക്കിന്റെ അടുത്ത് ചില സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ അവർ ആവശ്യപ്പെടാറുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് NHA ബന്ധപ്പെട്ട്. അപ്പൊ സർവേ നടത്തുകയും അതിന്റെ കൺക്ലൂഷൻ ഞങ്ങൾ NHA ബേസിസിൽ റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമല്ല ഇപ്പൊ NH66 ഓപ്പൺ ചെയ്യുമ്പം എന്തൊക്കെ ആണ് നമ്മൾ മുൻകൂട്ടി കാണുന്ന, എന്താ പറയാ, ആക്സിഡന്റ് റിലേറ്റ് എന്തെങ്കിലുമൊക്കെ ചാൻസസ് ഉണ്ട്, ഏതൊക്കെ ലൊക്കേഷൻസ് ആണ് ബ്ലാക്ക് സ്പോട്സ് ആകാൻ ചാൻസ്, അതൊക്കെ ഞങ്ങൾ NHA ഞങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്.
1: ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലെ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നാറ്റ്പാക്കിനെ വേറിട്ട് നിർത്തുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. വേറിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റിസർച്ചും റിപ്പോർട്ട്സും പേപ്പേഴ്സിലും മാത്രം ഒതുങ്ങാതെ അത് എങ്ങനെ സമൂഹത്തിന് ഡയറക്റ്റ്ലി ഗുണം ചെയ്യുന്നു, അതാണ് നാറ്റ്പാക്കിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലെ റിസർച്ചസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മുടെ സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരു 100% റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പറയാൻ പറ്റില്ല. റിസർച്ചും റിസർച്ച് ഇൻറ്റു പ്രാക്ടീസ്, അതാണ് നാറ്റ്പാക്കിനെ വ്യത്യസ്തമായ ഒരു സ്ഥാപനമാക്കുന്നത്.
1: ഈ ഹൈവേ എഞ്ചിനീയറിംഗ്, അതുപോലെ ട്രാഫിക് എഞ്ചിനീയറിംഗ്, ഗതാഗത ആസൂത്രണം, അപ്പൊ ഈ ഒരു മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്?
0: നമ്മുടെ ഹിൽ ഹൈവേ, കോസ്റ്റൽ ഹൈവേ, ഇതിന്റെ എല്ലാം അലൈൻമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ മെട്രോ റെയിലിന്റെ ഇനീഷ്യൽ പഠനങ്ങൾ, ഇതിലെല്ലാം നാറ്റ്പാക്ക് ഇൻവോൾവ് ആയിരുന്നു. അതാണ് മേജർ ആയിട്ടുള്ളത്. പിന്നെ പണ്ട് നമ്മൾ ഗോൾഡൻ കോട്ടലായിട്ടുള്ള ഇനീഷ്യൽ ചില സ്ട്രെച്ചസിലൊക്കെ നാറ്റ്പാക്കിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു.
1: നാറ്റ്പാക്കിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കാമോ?
0: നാറ്റ്പാക്കിന്റെ നേട്ടങ്ങളിൽ നമ്മൾ റോഡ് സേഫ്റ്റി അവയർനെസ്, അത് നാറ്റ്പാക്കിന്റെ ഒരു വലിയൊരു ഏരിയ ആണ്. അത് നമ്മൾ എഞ്ചിനീയേഴ്സിനും അതുപോലെ സയന്റിസ്റ്റുകൾക്കും അക്കാഡമീഷ്യൻസ് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്. സ്കൂൾസിൽ തന്നെ ഒരു 100 സ്കൂളുകളിൽ 40-45 സ്റ്റുഡൻസ് വരെ ഉള്ള ഓരോ ഗ്രൂപ്പുകളാക്കി റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു ഇമ്പാക്ട്, ബിക്കോസ് ക്യാച്ച് ദം യങ്, അതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ സ്റ്റുഡൻസിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. പിന്നെ ഇപ്പം അടുത്തിടെ കേരള ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനമുണ്ട്, ഫേറ്റൽ ആക്സിഡൻസ്, 2 പേരിൽ കൂടുതൽ മരണമടഞ്ഞ പോയിന്റ്സിൽ ഒരു ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ, ജോയിന്റ് ആ ടീമിൽ നാറ്റ്പാക്ക് സയന്റിസ്റ്റുകൾ മേജർ ഒരു ടീം മെമ്പറാണ്. അപ്പൊ അവരുടെ സജഷൻസ് അതിന്റെ ബേസിസിൽ ഞങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട് ഗവൺമെന്റിലോട്ട്. അപ്പം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാം, പിന്നെ ഫർദർ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ ബ്ലാക്ക് സ്പോട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് സ്പോട്സിൽ ഒരു 75 ബ്ലാക്ക് സ്പോട്സിൽ എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ്, അത് എഞ്ചിനീയറിംഗ് മെഷേഴ്സ് എന്തൊക്കെ എടുക്കണം, വിശദമായ റിപ്പോർട്ടും നാറ്റ്പാക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 50 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഒരു 15 സംസ്ഥാനങ്ങളിൽ ഒരു 100-ൽ പരം ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പ്രോജക്ട്സ് നാറ്റ്പാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഇന്റർനാഷണൽ പ്രോജക്ട്, നേപ്പാളിലെ ഒരു ഇന്റർനാഷണൽ പ്രോജക്ട് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. നാറ്റ്പാക്കിന്റെ കുറിച്ച് ഓർക്കുമ്പം ഓൾ ഓവർ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിൽ വരുന്നത് 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, അത് നാറ്റ്പാക്ക് ആണ് ചെയ്തത്. അത് നമ്മുടെ ഒരു സുപ്രധാനമായ ഒരു നേട്ടമാണ്. അതുകൂടാതെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഗ്രാമീണ റോഡുകൾ, അവരുടെ മാസ്റ്റർ പ്ലാൻ നാറ്റ്പാക്ക് തയ്യാറാക്കി, അത് പിൽക്കാലത്ത് ഇന്ത്യക്ക് മൊത്തമാകെ ഒരു റോൾ മോഡൽ ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് പോളിസീസ് ഡെവലപ്പ് ചെയ്യുക, റോഡ് സേഫ്റ്റി ആക്ഷൻ പ്ലാൻ, അതിന്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നാറ്റ്പാക്ക് ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഫെയർ പോളിസി, അതിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂസ് ആയിട്ട് നാറ്റ്പാക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യ തന്നെ പല സിറ്റീസില്, നാഗാലാൻഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജമ്മു എന്നീ സംസ്ഥാനങ്ങളിലെ മേജർ സിറ്റീസിൽ കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ കോട്ടലാറ്റിലെ അലഹബാദ്, ദോരിഗഡ് ആ സ്ട്രെച്ചിൽ സുപ്രധാന പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ നാഷണൽ വാട്ടർവേ നമ്പർ 3, അത് ഡിക്ലെയർ ചെയ്ത് തന്നെ നാറ്റ്പാക്കിന്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് എടുത്തു പറയത്തക്കണം ഉള്ളൊരു നേട്ടമാണ്.
1: ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടാതെ മറ്റെന്തെല്ലാം

0: പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ സംഭാവനകളാണ് നാറ്റ്പാക്ക് സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: സംസ്ഥാനത്ത് ഏത് മേജർ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പ്രോജക്റ്റ് വന്നാലും നാറ്റ്പാക്കിന്റെ ഒരു അഭിപ്രായം ചോദിക്കാറുണ്ട്. അതനുസരിച്ച് നാറ്റ്പാക്ക് സ്റ്റഡി ചെയ്ത് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ ബേസിസിൽ ഗവൺമെന്റിന് ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയാറുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ സേഫ് കോറിഡോർ, അത് നാറ്റ്പാക്കിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്ട് കഴക്കൂട്ടം തൊട്ട് അടൂര് വരെയുള്ള സ്ട്രെച്ച്, അതിനൊരു സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നാറ്റ്പാക്കാണ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്.
0: എന്താണ് ഈ സേഫ് കോറിഡോർ എന്ന് ഉദ്ദേശിക്കുന്നത്?
1: സേഫ് കോറിഡോർ എന്ന് പറഞ്ഞാല് നേരത്തെ ആളെക്കൊല്ലി റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ സ്ട്രെച്ചിനെ. അപ്പൊ അതില് നമ്മുടെ നാട്ടിലറിയാം, നമുക്ക് ഈ ലാൻഡ് അക്വിസിഷൻ പൊതുവെ വലിയ ബുദ്ധിമുട്ടാണ്, കുറെ കർവ്സ് ഉള്ള ഒരു സ്ട്രെച്ചാണ്.
0: NH ആണോ MC റോഡാണോ ഉദ്ദേശിച്ചത്?
1: MC റോഡ്. അപ്പൊ അതില് ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ചെയ്തെന്ന് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൽ കോഡൽ പ്രൊവിഷൻസ് അനുസരിച്ച് സൈൻസും മാർക്കിങ്സും സ്ട്രീറ്റ് ലൈറ്റിങ്ങും അതുപോലെ ഈ സേഫ്റ്റി ഫീച്ചേഴ്സ്, നമ്മുടെ ക്രാഷ് ബാരിയേഴ്സ്, ഇത് ത്രൂ ഔട്ട് ആ 80 കിലോമീറ്റർ വരുന്ന ആ സ്ട്രെച്ചിൽ മൊത്തം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ എൻ്റയർ സ്റ്റേറ്റിനെ റോൾ മോഡലായിട്ട് നിൽക്കേണ്ട ഒരു കോറിഡോർ ആണ്. അപ്പൊ അതിന്റെ ഫുൾ ഡിസൈനും നാറ്റ്പാക്ക് ആണ് ചെയ്തത്. നാറ്റ്പാക്കിന്റെ എടുത്തു പറയത്തക്ക ഒരു പ്രോജക്റ്റ് ആണ്.
0: രാജ്യത്തെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങളും അതുവഴിയുള്ള മരണങ്ങളും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണെന്ന് തോന്നുന്നു.
1: അതെ അതെ.
0: അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു സംഭവത്തിൽ നിന്ന് നമ്മുടെ ഒരു പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നാറ്റ്പാക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: ഈ റോഡ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏജൻസി വിചാരിച്ചാലോ ഒന്നും തീരുന്ന ഒരു കാര്യമല്ല, ഒരു മൾട്ടി ഡിസിപ്ലിനറി കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, എൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്, എമർജൻസി കെയർ വരുന്നുണ്ട്.
0: ഈ വാഹനങ്ങളുടെ ഒരു ആധിക്യമാണോ ഇതിന് പ്രധാന കാരണം? അത് നമ്മുടെ റോഡുകളുടെ അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഒക്കെ ഒരു പോരായ്മയാണോ?
1: എല്ലാത്തിനും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങള് ഒത്തിരി കൂടുമ്പം സ്പീഡ് കുറയും, അപ്പൊ ആക്സിഡന്റ് ഉണ്ടായാലും അതിന്റെ ഇന്റൻസിറ്റി, അത് ഒരു ഡെത്തിലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ സ്പീഡ് കൂടുന്നതനുസരിച്ച് പ്രോബബിലിറ്റി ടു ഡെത്ത് എന്ന റേസ്റ്റ് 4 ആണ്. വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് കഞ്ചഷൻ കൂടുന്നു എന്ന് പറയാം. ആക്സിഡൻസ് ചിലപ്പം ഫെയ്റ്റിലാകേണ്ട, ചിലപ്പോൾ അതൊരു മേജർ ഇഞ്ചുറിയിലോ എല്ലാം നിൽക്കും. പക്ഷെ ഇതിൽ ഒരു ആൾക്കാരൊരു അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഫോഴ്സ്മെന്റ് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു പേടിയുടെ ഒരു എലിമെന്റ് വേണ്ടി വരും. ഇപ്പം നമ്മൾ സേഫ് കോറിഡോറിനകത്ത് തന്നെ ഞങ്ങളൊരു സ്റ്റഡി നടത്തിയപ്പം അതിൽ മാർക്കിങ്സ്, പലർക്ക് മാർക്കിങ്സ് എന്താണെന്ന്, ഈവൻ എഡ്യൂക്കേഷൻ ലെവലും കൂടെ വെച്ചിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ സർവേ നടത്തിയപ്പോൾ നമുക്കങ്ങനെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് പോലും പല മാർക്കിങ്സിനെ കുറിച്ച് അവർക്ക് അറിയില്ല. പിന്നെ എൻഫോഴ്സ്മെന്റ് ചിലവർക്ക് അറിയാമെങ്കിലും അവരങ്ങനെ അത് ഫോളോ ചെയ്യുന്നില്ല. അതിപ്പോ എൻഫോഴ്സ്മെന്റിന്റെ ഒരു കുറവാണ്. പിന്നെ അതുപോലെ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗോൾഡൻ അവറിൽ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കുക, ആക്സിഡന്റ് ഉണ്ടായ വ്യക്തികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇനീഷ്യലായിട്ട്, അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആക്സിഡന്റ് ഡാമേജിനേക്കാളും ആ സ്പൈനൽ കോഡിനൊരു ഇഞ്ചുറി വരാം. അപ്പൊ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ അത് വളരെ ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ നമുക്ക് ഈ ഡ്യൂ ടു റോഡ് ആക്സിഡൻസ് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നാറ്റ്പാക്ക് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് മെഷേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ സേഫ് കോറിഡോർ ഞാൻ പറഞ്ഞ പോലെ മാതിരി. അതുകൂടാതെ എഡ്യൂക്കേഷൻ, അത് പിന്നെ സ്കൂൾ സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങൾക്ക്, ഇവർക്കെല്ലാം ഈ പിന്നെ അതിൽ ബുക്ക്ലെറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ 50th year ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി മോബി എന്ന് പറഞ്ഞൊരു ഒരു മസ്കോട്ട്, അതിന്റെ ബേസിസിൽ ഒരു കോമിക്സ് ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്. കുട്ടികൾക്ക് വായിക്കാൻ വലിയ താല്പര്യമായിരിക്കും. അതുവഴി ഈ റോഡ് സേഫ്റ്റി സന്ദേശങ്ങൾ എത്തിക്കാനൊരു ശ്രമവും ഇത്തവണ നമ്മൾ പുതുതായിട്ടൊന്നും നടത്തുന്നുണ്ട്.
0: ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് പ്രധാന പരിപാടികൾ നാറ്റ്പാക്കിന്റെ?
1: ഈ ജൂലൈ 14 ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ശ്രീ PK ബഷീർ സാറാണ് നമ്മുടെ ഗോൾഡൻ ജൂബിലി കർട്ടൻ റേസർ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഈ ഒരു 1 year ചെയ്യുന്ന ആക്ടിവിറ്റി കലണ്ടറും പ്രകാശനം ചെയ്തു. ആ ഗോൾഡൻ ജൂബിലി കർട്ടൻ റേസിൽ ആണ് ഞങ്ങൾ ഒരു പാനൽ ഡിസ്കഷൻ, അത് കേരള ഓൺ ദ മൂവ് ഷേപ്പിംഗ് ഫ്യൂച്ചർ മൊബിലിറ്റി ഫോർ 2047, അതിൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനേഴ്സും അക്കാഡമീഷ്യൻസും റിസർച്ചേഴ്സും എല്ലാവരും ചേർന്ന ഒരു പാനലായിരുന്നു. അപ്പോൾ അവർ 2047 കേരളത്തിന്റെ ഗതാഗതം എങ്ങനെ ആയിരിക്കണമെന്നും എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകളെന്നും ഏതൊക്കെ ആസ്പെക്ട്സ് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നും നമ്മുടെ ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് എങ്ങനെ ആയിരിക്കണമെന്നും നേരത്തെ പറഞ്ഞ പോരായ്മകളും അങ്ങനെയുള്ളതിനെക്കുറിച്ച് നല്ലൊരു ചർച്ച നടന്നു. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിൽ സമർപ്പിക്കുന്നതാണ്. അതുകൂടാതെ ഞങ്ങളുടെ ഗോൾഡൻ ജൂബിലിയുടെ ഏറ്റവും ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിസംബറിൽ കണ്ടക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോം, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്പോർട്ട് ഫോർ സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ആ ഇന്റർനാഷണൽ കോൺഫറൻസിൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പുറത്തുള്ള രാജ്യത്തു നിന്ന് വരെ ട്രാൻസ്പോർട്ട് പ്ലാനേഴ്സിനെ എക്സ്പേർട്സിനെ ഞങ്ങൾ

0: അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ച് മാത്രമല്ല, ഇൻഡസ്ട്രീസ് എന്നുള്ളവർക്ക് പോലും അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസിനുള്ള വേദി ഒരുക്കുന്നുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റി അവയർനെസ് മന്തിൽ വിവിധ തരം പരിപാടികൾ സ്കൂൾ സ്റ്റുഡൻസിനെയും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ സ്റ്റുഡൻസിനെയൊക്കെ ചേർത്തിട്ട് അതിന് വിപുലമായ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്.
1: സുവർണ ജൂബിലി വർഷത്തിൽ നാറ്റ്പാക്കിന്റെ വിവിധ ശാസ്ത്ര വിഭാഗങ്ങൾ സമൂഹത്തിനായി എന്തെല്ലാം പ്രത്യേക പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്?
0: ഞങ്ങൾക്ക് നാല് മേജർ ഡിവിഷൻസ് ആണുള്ളത്. ഹൈവേ എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്, ട്രാഫിക് എഞ്ചിനീയറിംഗ് സേഫ്റ്റി ഡിവിഷനുണ്ട്, ജി ഐ എസ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിവിഷനുണ്ട്, പിന്നെ പേയ്മെന്റ് എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്. അപ്പോൾ ഇതിൽ റോഡ് എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് പേയ്മെന്റ് ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനായി വിവിധ തരം ടെക്നിക്കൽ വർക്ക്ഷോപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ യുവതലമുറയിൽ ഈ എമർജിംഗ് ടെക്നോളജി അതിന് താല്പര്യം വളർത്തുവാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ ഇടയിൽ നമ്മളൊരു മോഡൽ എക്സ്പോ അത് നടത്തുവാനും സംഘടിപ്പിക്കാനും ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് സേഫ്റ്റി മന്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ, മത്സരങ്ങൾ, പരിശീലനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസിന് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ മൈ ഡ്രീം കേരള റോഡ്സ് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ചെറുപ്പം മുതലേ ഈ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞാൽ മോബി എന്നൊരു ഒഫീഷ്യൽ മാസ്കോട്ട്, പിന്നെ റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോമിക് ബുക്ക് അതും പുറത്തിറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് സുരക്ഷയും സുസ്ഥിര ഗതാഗതവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നമ്മൾ FM റേഡിയോ അവയർനെസ് പ്രോഗ്രാംസും ഈ വർഷം മുഴുവൻ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ വേൾഡ് പെഡസ്ട്രിയൻ ഡേ അതിന്റെ ഭാഗമായിട്ട് വാക്കബിൾ കേരള ഇനീഷ്യേറ്റീവ് നടപ്പിലാക്കി നടപ്പാതകളുടെ ശാസ്ത്രീയ വിലയിരുത്തൽ, പൊതുജന അഭിപ്രായ സർവേ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ സർക്കാർ വകുപ്പുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അക്കാഡമിക് വിദഗ്ധർ, വ്യവസായ മേഖല എന്നിവയെ ഒരുമിപ്പിച്ചുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനും പോളിസി റൌണ്ട് ടേബിൾ ഡിസ്കഷൻസും സംഘടിപ്പിക്കുന്നുണ്ട്. പല ടൈപ്പ് ട്രെയിനിങ് സെഷൻസ് ഇപ്പോൾ ജി ഐ എസിലെ ട്രെയിനിങ് സെഷൻ അതിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേൾഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഡേ, ക്ലൈമറ്റ് റിസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ഇങ്ങനെ വിവിധ തരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു.
1: മാഡം നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നാറ്റ്പാക്കിനുള്ളത് ഗതാഗത വികസനവുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഗതാഗത സംവിധാനമാണ് ഇൻലാൻഡ് വാട്ടർവേസ്, മാഡം തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഇപ്പൊ തന്നെ കൊച്ചി വാട്ടർ മെട്രോ അത് വളരെ സക്സസ്ഫുൾ ആയി, ഇപ്പോഴും ബ്രേക്ക് ഈവനിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബാക്കിയുള്ള നെറ്റ്വർക്ക്സും കൂടെ വൈഡൻ ചെയ്തിട്ട് ആ ഒരു ഇൻലാൻഡ് വാട്ടർ നെറ്റ്വർക്ക് കുറെ കൂടെ ഫലപ്രദമാക്കാനുള്ള സ്റ്റഡീസ് നമ്മൾ നടത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല കൊച്ചി വാട്ടർ മെട്രോയിൽ തന്നെ ഇപ്പോഴത്തെ യൂസേഴ്സിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് അതിനി കുറെ കൂടെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അതിന്റെ ഫെയർ സ്ട്രക്ചർ ഇതിനെക്കുറിച്ചെല്ലാം നാറ്റ്പാക്ക് പഠിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല നമുക്ക് ഫ്രൈറ്റ് മൂവ്മെന്റ് മാക്സിമം ഈ വാട്ടർ ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോയാൽ റോഡിലെ സേഫ്റ്റി അത് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ ഈ കൺജഷൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഇങ്ങനെ ഹെവി ലോഡ് റോഡിൽ കൂടെ ഒഴിവാക്കാൻ കഴിയും. അത് നമ്മുടെ മാക്സിമം ചൂഷണം ചെയ്യേണ്ട ഒരു മേഖലയാണ് നാറ്റ്പാക്കിലെസ്. ഞങ്ങൾക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിവിഷൻ തന്നെ ഉണ്ട് ഇതിനു വേണ്ടി. ആ സയന്റിസ്റ്റുകൾ ഇതിൽ ഫർദർ സ്റ്റഡീസ് റിസർച്ചും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഊന്നൽ കൊടുത്ത് പറയേണ്ടത്, ഇത് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, സ്റ്റാൻഡലോൺ ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് നല്ലൊരു വാട്ടർ നെറ്റ്വർക്ക് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ടാക്കിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഇപ്പൊ ഓഫീസിലെ അല്ലെങ്കിൽ എവിടെയാണ് എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ വരെ ഉള്ള യാത്ര സുഗമമാക്കണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, അതുപോലെ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റെയിൽ വഴി മാത്രമായിട്ട് നമുക്കിപ്പോൾ എത്താൻ പറ്റില്ല, റോഡ് വഴി മാത്രം. അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള ആ ഇന്റർചേഞ്ച്, മോഡൽ ഇന്റർചേഞ്ച് അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കേരളത്തിൽ. അതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പൊ അത് മോഡൽ ഇന്റർചേഞ്ച് നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടത്തില്ല. അപ്പൊ നാറ്റ്പാക്കിന്റെ ഒരു മേജർ ഒരു ഫോക്കൽ ഏരിയയെ ഈ മോഡൽ ഇന്റർചേഞ്ച് എങ്ങനെ എഫിഷ്യന്റ് ആക്കാൻ പറ്റും എന്നാണ്. എന്നാൽ മാത്രമേ ഈ എല്ലാ മോഡ്സിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് അത് സംസ്ഥാനത്തിന് ഗുണകരമാക്കാൻ പറ്റുകയുള്ളൂ.
1: കേരളത്തെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മള് ദേശീയ ജലപാത അതിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടല്ലോ. അപ്പൊ അത് എത്രത്തോളം ഈ മാഡം പറഞ്ഞ ആ ഒരു ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്?
0: ഞാൻ പറഞ്ഞ പോലെ നാഷണൽ വാട്ടർവേ കംപ്ലീറ്റ്ലി ഓപ്പറേഷൻ ആകുമ്പം ഈ പറയുന്ന പോലെ ഇപ്പം അവിടെ ബോട്ട് ജെട്ടിയിൽ എത്തണമെങ്കിൽ നമുക്ക് അവിടെ വരെ എത്തണമെങ്കിൽ റോഡ് വഴിയല്ലേ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ സംവിധാനം സുഗമമാക്കണം. പിന്നെ ഉൾപ്രദേശത്തിലുള്ളവർക്ക് ബസ് സ്റ്റോപ്പിലെത്താൻ ഫസ്റ്റ് സ്റ്റാൻഡ് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇപ്പം റെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് വഴിയോ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീട്ടിലെത്താം. അപ്പൊ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഇതിനുള്ള എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പോരായ്മകളുള്ളത് നമ്മുടെ റിസർച്ച് ആംഗിൾ ഞങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ഗവൺമെന്റ് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മുറയ്ക്ക് കംപ്ലീറ്റ്

0: ക്ഷണ അതിലൊരു കുറച്ചുകൂടി വിപുലമായ ഒരു പാനൽ ഡിസ്കഷൻ, കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് സിനാരി, ഫ്യൂച്ചർ ട്രാൻസ്പോർട്ട് മൊബിലിറ്റി, അത് എങ്ങനെയായിരിക്കണമെന്നും ഇൻഫ്രാസ്ട്രക്ചർ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണോ അതിനെക്കുറിച്ച് ഒരു കുറെ കൂടെ ഒരു ലാർജർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിൽ കുറെ കൂടെ എക്സ്പോഷർ ഉള്ള പാനലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയുള്ള ചർച്ചകളും ഞങ്ങൾ ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ബെസ്റ്റ് പേപ്പർ അവാർഡുകളുണ്ട്, അതുപോലെ വിവിധ തരം IIT, നമ്മുടെ എല്ലാ വർക്കുകളിലും നമുക്ക് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IITs, NITs ഇവരുമായിട്ട് നമുക്ക് MOU ഉണ്ട്. അവരോട് ചേർന്ന് പല പ്രോജക്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അവരും കൂടെ നമ്മുടെ ഈ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ നോളജ് പാർട്ട്നേഴ്സ് ആണ്. പിന്നെ അതുപോലെ ഈ ട്രാൻസ്പോർട്ട് സെക്ടറിലുള്ള മേജർ ഇൻഡസ്ട്രീസ് അവരെ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് നമ്മൾ ഇതിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു വലിയ ഇവന്റ് ആണ്. നാറ്റ്പാക്ക് ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോൺഫറൻസും 50-ാമത്തെ വർഷവും ഇതും രണ്ടും കൂടെ ചേർന്നായോണ്ട് നല്ല രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് കേരളത്തിന്റെ ഈ മേഖലയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെയൊക്കെയാണ് നമുക്കിനി ഉണർവ് വരേണ്ടത്, എന്തായാലും നമ്മൾ നമ്മുടെ പോരായ്മകൾ അതിനെങ്ങനെ സയന്റിഫിക്കലി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും, എല്ലാം കൂടെ ജനത്തിന് എങ്ങനെ പ്രയോജനപ്രദമാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഇതിൽ നിന്ന് ഉണ്ടാകും.
1: പ്രധാനപ്പെട്ട ഈ ഒരു സുവർണ ജൂബിലി ആഘോഷ വേളയിൽ നമുക്കറിയാം ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു കാര്യം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പ്രധാനമായിട്ടും ഈ റോഡ് സുരക്ഷയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ അത് ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റും അവരുടെ ഒരു അവയർനെസ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ജനങ്ങളോട് പറയാനുള്ളത്?
0: എനിക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ റോഡ് സേഫ്റ്റിയെ കുറിച്ച് തന്നെയാണ്. ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ എന്ത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നാലും റോഡ് ആക്സിഡൻസ് കൂടുന്നതനുസരിച്ച് ഇന്ത്യയുടെ GDP 3% തന്നെ നമ്മൾ ഈ റോഡ് ആക്സിഡൻസ് കാരണം ഉണ്ടാകുന്ന ആ നഷ്ടപരിഹാരം കൊടുത്ത് പോവുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ആ റോഡ് സേഫ്റ്റിയെ കുറിച്ചുള്ള ആ ഒരു അവയർനെസ് അത് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെന്റ് ഇതെല്ലാം ഇതിന്റെ ഭാഗമാണെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഈ റോഡ് സുരക്ഷ പോകണം. അതിനുള്ള മെസ്സേജസ് നാറ്റ്പാക്ക് മാക്സിമം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ കുറെ കൂടെ ഊർജ്ജസ്വലമാക്കും ഈ 50-ാമത്തെ വർഷത്തിന്റെ ഭാഗമായിട്ട്. പൊതുജനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്കറിയാം ഒരു കുട്ടി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഒരു കുട്ടിയെ ഒരു റോഡ് ആക്സിഡന്റിൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പൊ അതിന് എവിടെയൊക്കെയാണ് പിഴവ് സംഭവിച്ചത്? എഡ്യൂക്കേഷന്റെ കുറവാണോ, ഇവരുടെ അവയർനെസിന്റെ കുറവാണോ, അതോ വല്ല എഞ്ചിനീയറിംഗ് മെഷറിന്റെ പ്രശ്നമാണോ? ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കലി എന്താണ് റീസൺ? സ്പീഡാണോ അതിന്റെ കൾപ്രിറ്റ്, അതോ പിന്നെ ലൈറ്റിംഗ് പ്രോപ്പർ അല്ലാഞ്ഞിട്ടാണോ, കർവ് ഡിസൈനിന്റെ പ്രശ്നമാണോ? ഇതാണ് നാറ്റ്പാക്ക് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം. പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ അതിൽ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് സൊസൈറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സൊസൈറ്റിയിലെ ഓരോ കുടുംബത്തിൽ നിന്നും ഈ ഒരു മെസ്സേജ് വരണം.
1: കേരളത്തിന്റെ ഗതാഗത വികസനത്തിന് സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന നാറ്റ്പാക്കിന് വരും വർഷങ്ങളിലും വളരെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
2: നമസ്കാരം. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്കിന്റെ ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പ്രിയ ശ്രോതാക്കളെ, ഈ

അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വരുന്ന ഓഗസ്റ്റ് 3 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഓഗസ്റ്റ് 3 രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 2:30. ചലച്ചിത്ര ഗാനങ്ങൾ. ശങ്കർ ഗണേഷിന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ചിത്രം എൻ്റെ പൊന്നുമോൾ. ഈ ഗാനം എഴുതിയത് പൂവച്ചൽ ഖാദർ.

ഒരു ഗാനം കൂടി കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനവരികൾ, ഇളയരാജയുടെ സംഗീതം, സീസൺ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്, ഒപ്പം പി പത്മരാജന്റെ സ്വരസാന്നിധ്യവും.

കോമള സ്വപ്നങ്ങൾ കൊടിയേറുകയായി, കോരിത്തരിപ്പിന്റെ കോലാഹലം തുടങ്ങുകയായി, കടൽത്തിരയിലും മുല്ലമലരുകൾ വിരിയുകയായി, കാവൽ മാടങ്ങളിൽ കളിവിളക്കുകൾ തെളിയുകയായി. ഓ, എത്ര മനോഹരം, എത്ര മനോഹരം!

മനസ്സുകളിൽ മത്താപ്പൂ വിടർത്തുന്ന ലഹരിയിൽ മയങ്ങും മേനികളെ തഴുകും തെന്നലേ ഭൂമികീടമേ. യാത്ര പോയവരെ എങ്ങാൻ കണ്ടുവോ? ഈ കാത്തിരിപ്പിന്റെ ഗൽഗതം അവരുൾക്കൊണ്ടുവോ? കണ്ടുവോ? അവരെ കണ്ടുവോ?

അവരുടെ കണ്ണുകളിൽ ഭാഗ്യധാരകൾ ഉദിച്ചിരുന്നുവോ? അവരുടെ മൗനത്തിൽ സാഗരമൊളിച്ചിരുന്നുവോ? പിരിയുന്നവർക്കെല്ലാം യാത്രാമൊഴി, പോയി വരൂ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ലംഹേ.

സർപ്പം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല, വാണി ജയറാം എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബിച്ചു തിരുമല എഴുതി, കെ ജെ ജോയ് ഈണം പകർന്നത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി. തിരൈപ്പൂക്കൾ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 3:45 വരെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി നമുക്ക് ആസ്വദിക്കാം തിരൈപ്പൂക്കൾ. ഭാഷ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: തിരയിപ്പൂക്കൾ തുടരുകയാണ്. ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 3:45 വരെ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല
3: സമയം 3:30 തിരയ്പൂക്കൾ തുടരുകയാണ് ഇനി കിഴക്കുവാസൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ തിരയ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഭാഷ ഇദയത്തെ തിരുടാതെ പുതുപുതു അർത്ഥങ്ങൾ, ഓട്ടോഗ്രാഫ്, ബോംബെ, കിഴക്കുവാസൽ, എൻ വഴി, തനിവഴി, പാണ്ടിനാട്ട് തങ്കം.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മരണങ്ങളിലും വൈകല്യങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തെക്കുറിച്ചും രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചും നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, അത് പ്രധാനമായി കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന്, രക്തയോട്ടക്കുറവ് കാരണം ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതം. രണ്ട്, ബി പി കൂടിയിട്ട്, രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാകുന്ന പക്ഷാഘാതം. പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തയോട്ടക്കുറവുണ്ടാകുന്നതും രക്തയോട്ടം കൂടി ബ്ലീഡിംഗ് ഉണ്ടാകുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ തരത്തിലുള്ള രക്തയോട്ടക്കുറവുണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോളിന്റെ പ്രോബ്ലംസ്, ഒബിസിറ്റി, അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി തുടങ്ങിയവയാണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഇസ്കീമിക് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്നത്. ഹെമറാജിക് സ്ട്രോക്കിലേക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബി പി ആണ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം. ബി പി കൂടിയിരിക്കുന്നു, രക്തക്കുഴൽ പൊട്ടുന്നു, ബ്ലീഡിംഗ് ഉണ്ടാവും. പ്രധാനമായി ജീവിതശൈലി രോഗങ്ങളാണ്. ഏതാണ്ട് ഒരു മൊത്തം സ്ട്രോക്കിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 60-80% വരെ സ്ട്രോക്കുകളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് പ്രധാനമായും ഉണ്ടാകുന്നത്.
1: സർ, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാം?
2: സ്ട്രോക്കിന് എപ്പോഴും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടി അടി എന്നുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ് സ്ട്രോക്കിന്റെ സൂചകങ്ങളായിട്ടുള്ളത്. അതായത് ഏറ്റവും നമ്മൾ മുഖം ചിറി, സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുക, നാട്ടിൻ പുറത്ത് ചിറി കൂടുക എന്ന് പറയും. സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക, പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാതാവുക, വാക്കുകൾ കിട്ടാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, കയ്യോ കാലിനോ ഒരു വശത്തെ കയ്യോ കാലിനോ ബലക്കുറവ് വരിക, ഒരു വശത്തെ കണ്ണിന് കാഴ്ചക്കുറവ് വരിക, നടക്കുമ്പം പെട്ടെന്ന് ബാലൻസിനുണ്ടാവുന്ന പ്രോബ്ലം. അപ്പം സംസാരത്തിന് കുഴച്ചിൽ, ചിറി കൂടൽ, ഒരു വശത്തെ കൈകാലിനുള്ള ബലക്കുറവ്, ഒരു കണ്ണിനുള്ള കാഴ്ചക്കുറവ്, നടക്കുമ്പോൾ ഒരു വശത്തേക്കുള്ള ബാലൻസിന്റെ പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാകാം. ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതും ആണ്.
1: അതുപോലെ തന്നെ സർ, ഈ രോഗത്തെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനാവുമോ?
2: ഈ ഞാൻ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഈ ലക്ഷണങ്ങൾ ചില രോഗികളിൽ ചിലപ്പോൾ ചിറിക്കൊരു കോടൽ മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് കൈക്കാലിന് ബലക്കുറവോ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ സൂചകങ്ങളായി വരാം. നമ്മൾ ടി ഐ എ, ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്, അതായത് പൂർണ്ണമായി സ്ട്രോക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണില്ല, ചെറുതായി വന്ന് മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്നിട്ട് അങ്ങ് മാറിപ്പോകും. അങ്ങനെയുള്ള സൂചകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റുകളോ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്കിന്റെ സൂചനയായി വന്നുപോകാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആ രോഗികൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇവർക്ക് വലിയ സ്ട്രോക്ക് പിന്നീടുണ്ടാകാൻ. ആദ്യത്തെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ചെറിയ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരിൽ 48 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ അപ്പം തന്നെ അതിനുള്ള നടപടികൾ എടുത്താൽ, മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ മേജർ സ്ട്രോക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ചെറിയ സമയത്തോളം മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്ന് മാറുന്നത് മൈനസ് സ്ട്രോക്ക് അല്ലെങ്കിൽ ടി എ എന്ന് പറയുന്നു. അത് പിന്നീട് വരാനുള്ള സ്ട്രോക്കിന്റെ ഒരു സൂചകമായി കണക്ക് കൂട്ടാം.
1: സർ, ഈ പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം?
2: പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ, മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി. രോഗിക്ക്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് പക്ഷാ

0: അതുണ്ടെന്ന് സംശയം തോന്നിയാൽ അങ്ങനെയുള്ള രോഗികളിൽ കാര്യമായി ഫസ്റ്റ് എയ്ഡിനൊന്നും ഒരു റോളും ഇല്ല. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നെഞ്ചുവേദന വന്നാൽ നമ്മൾ നാക്കിനടിയിൽ ഗുളിക ഇട്ടുകൊടുക്കാൻ ഒക്കെ പറയാറുണ്ട്, സോർബിട്രേറ്റ് ഗുളിക. പക്ഷേ സ്ട്രോക്കിന്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സയില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിന്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം. സ്ട്രോക്ക് റെഡി അല്ലെങ്കിൽ ചികിത്സകൾ ലഭ്യമായ. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചെറിയ ക്ലിനിക്കിലേക്ക് രോഗിയെ എത്തിക്കാം. പക്ഷേ ചെറിയ ക്ലിനിക്കുകളും ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് ഭാഗമാണ്, ഞാൻ അവരെ വില കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ സ്ട്രോക്കിന്റെ ചികിത്സാ രീതികൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി സർവീസസ് ലഭ്യമായിരിക്കണം, എമർജൻസി സർവീസ്. നമ്മൾ ചെല്ലുന്ന ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ ഇല്ല, കാഷ്വാലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ട്, അതേ ആശുപത്രിയിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. അതായത് അത് സി ടി സ്കാൻ ആവാം, എം ആർ ഐ സ്കാൻ ആവാം. അപ്പോൾ നമ്മളൊരു ആശുപത്രി ചെല്ലുന്നു, അവിടെ ഡോക്ടറെ കാണാൻ കഴിയും, പക്ഷെ അവിടെ സ്കാൻ ഇല്ല. പിന്നെ നമ്മൾ വെളിയിലേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, നമ്മുടെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ 24/7 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. മൂന്ന്, ആ ആശുപത്രിയിൽ ഈ സ്ട്രോക്കിന്റെ രക്തക്കട്ട അലീച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, സ്ട്രോക്കാണെന്ന് മനസ്സിലായി, പക്ഷെ അലീച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ മാർഗമില്ല, അതിന് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് ചികിത്സ, അതായത് ത്യാഗത വിവാഹം 24 മണിക്കൂറും വേണം, 24 മണിക്കൂറും സ്കാൻ എടുക്കാൻ കഴിയണം, 24 മണിക്കൂറും രക്തക്കട്ട അലീച്ച് കളയാനുള്ള മരുന്ന് ഇഞ്ചക്ടബിളായി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ആശുപത്രി ആയിരിക്കും. ഇത് മൂന്ന് ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം രോഗിയെ എത്രയും വേഗം എത്തിക്കേണ്ടത്. അപ്പം ഇത് അപ്പം നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഏതൊക്കെയാണ് ഈ ചികിത്സ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ ദൂരെ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ദൂരെ ആയിരിക്കാം. അപ്പം അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കും അതുകൊണ്ട് ഗുണം ചെയ്യും, പേഷ്യൻസിനും അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിന് ഈ ചികിത്സകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് താമസിക്കരുതെന്ന്. കാരണം ഓരോ മിനിറ്റ് താമസിക്കുന്നത് അനുസരിച്ച് ഈ പക്ഷാഘാതമുള്ള രോഗികളിൽ അവരുടെ തലച്ചോറിൽ 20 ലക്ഷം ഞരമ്പുകളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തലച്ചോർപ്പം നമുക്കറിയാം, കിഡ്നി കരൾ അതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാൻ പറ്റും, ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ ബ്രെയിൻ അങ്ങനെയല്ല, പിന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ഫംഗ്ഷൻ പോയി, തിരിച്ചു വരാനുള്ള സാധ്യത പല പല കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പോൾ എങ്ങനെ ഡാമേജ് കുറയ്ക്കാം? എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ രീതികളിലും ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിലേക്കായിരിക്കണം നമ്മൾ രോഗികളെ കൊണ്ടുപോകേണ്ടത്.
1: സർ, ഈ പക്ഷാഘാതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമാണ് ഉള്ളത്, എന്താണ് അതിനെ കുറിച്ച് പറയാം?
0: കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അതിൽ ഞാനൊരു 6-7 ലക്ഷണങ്ങൾ പറയുകയുണ്ടായി. ഇപ്പൊ ഈ 6-7 ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന 3 ലക്ഷണങ്ങളെ എടുത്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഡ് ഫോമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എഫ് എന്ന് പറയുന്നത് ഫേസ്, മുഖം, ചെറി കോടി, സംസാരിക്കുമ്പോൾ ചെറി കോടുക. എ എന്ന് പറഞ്ഞാൽ ആം, ഒരു കൈക്ക് ഒക്കാൻ പറ്റാതാവുക, അല്ലെ പൊക്കി പിടിച്ചിരിക്കുന്ന കൈ താഴേക്ക് വീഴുക. എസ് എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള കുഴച്ചിൽ. അപ്പം ഈ ചെറി കോടുക, സംസാരത്തിന്റെ കുഴച്ചിൽ, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. ഈ എന്ന് പറഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്, അതായത് സമയം തലച്ചോറാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനത്തിന്റെ ഇടയിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് രൂപമാണ്. ഇപ്പൊ എഫ് എ എസ് പല രോഗികളും ചോദിക്കും, സാർ എങ്ങനെയാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്ന്. ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ചെറു കൂടുകയോ കൈക്കോ കാലിനോ വിലക്കുറവ് വരികയോ സംസാരത്തിന് കുഴച്ചിലോ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാകും. എത്രയും പെട്ടെന്ന് ടൈം ബ്രെയിൻ ആണ് സ്ട്രോക്കിന്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കേണ്ടതാണ്.
1: സർ, പക്ഷാഘാതത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് പറയാമോ?
0: അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോക്കിന്റെ ടൈം ഈസ് ബ്രെയിൻ, എല്ലാം ടൈം. നമ്മൾ സമയം ചികിത്സ താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടും, ഡാമേജ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറയും. എത്രയും പെട്ടെന്ന് ചികിത്സകൾ നൽകുകയാണെങ്കിൽ അത്രയും കൂടുതൽ രോഗിക്ക് ബെനിഫിറ്റ് ആയിരിക്കും, വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും, മരണനിരക്കും കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രധാനമായി രക്തയോട്ട കുറവുണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അത് രണ്ട് രീതികളിലുള്ളതാണ് അക്യൂട്ട് ചികിത്സാ രീതികൾ. എമർജൻസി അടിയന്തരമായി നമ്മൾ അവലംബിക്കേണ്ട രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് വെയിൻ വഴി ഇഞ്ചക്ട് ചെയ്യുന്ന IV ത്രോംബോളിസിസ് ചികിത്സയാണ് ഒന്നാമത്തത്. രണ്ട്, വലിയ ക്ലോട്ട് ആണെങ്കിൽ അത് കാത്ലാബിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്ത് കാത്ലാബിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്ത് ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഈ IV ത്രോംബോളിസിസ്, ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് ഒരു മരുന്ന് ആൾട്ടിപ്ലേസ് അല്ലെ ടെനറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വെയിൻ വഴി രക്തധമനി വഴി ഇഞ്ചക്ഷൻ നൽകുകയും ആ മരുന്ന് തലച്ചോറിനുള്ളിലുള്ള ക്ലോട്ട് ഉള്ള കടന്നുപോയി ആ ക്ലോട്ടിനെ അലിയിച്ചു കളയുകയും രക്ത ബ്ലഡ് ഫ്ലോ രക്തചംക്രമണം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിന്റെ ഒന്നാമത്തെ ചികിത്സയുടെ കൺസെപ്റ്റ്. രോഗിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടത്. 4.5 മണിക്കൂറിന് ശേഷം കൊടുത്താൽ ഇതിന് വേണ്ടമായ ഫലപ്രാപ്തി കിട്ടാറില്ല. അപ്പൊ രോഗി ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. അപ്പൊ അവിടെയും ഈ ടൈം ഈസ് ബ്രെയിൻ ഉണ്ട്. നമ്മൾ വെച്ച് ഇപ്പൊ ചികിത്സകൾ ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയുന്നതനുസരിച്ച്

0: നമ്മൾ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കും. നേരെ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ 4.5 മണിക്കൂർ ഉള്ളിലായിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കാത്ത് ലാബിലുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സാ രീതി. ഇത് കാലിലെ ഫെമറൽ രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് ഉള്ളിൽ കൊണ്ടുപോയി മൈക്രോ കത്തീറ്റർ മൈക്രോ വയർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ സ്റ്റെന്റ് മുഖേന റിമൂവ് ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയും ആ ക്ലോട്ട് മാറ്റുമ്പോൾ രക്തചംക്രമണം തിരിച്ചു വരികയും ഡാമേജ് കുറയുകയും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുക. അപ്പോൾ പ്രധാനമായി രണ്ടാണ്, ഐ വി ത്രോംബോളൈസിസ് അലീച്ചുകളയുന്ന ചികിത്സ, രണ്ട് ക്ലോട്ട് കാത്ലാബിൽ മാറ്റുന്ന ചികിത്സ മെക്കാനിക്കൽ ത്രോംബെക്ടമി.
1: സാർ, ഈ പക്ഷാഘാതം ബാധിച്ചവരിൽ പുനരധിവാസ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമില്ലേ? അതിനെ കുറിച്ച് എന്താണ് പറയാൻ?
0: ഒരു സ്ട്രോക്ക് രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിയന്തരമായ ചികിത്സകൾ നൽകി കഴിഞ്ഞാലും ഇതിലൊരു 30-40% രോഗികളിൽ വൈകല്യങ്ങൾ വരാറുണ്ട്. കാരണം ഞാൻ ഡാമേജ് വന്ന ഭാഗം, ഓൾറെഡി ഡാമേജ് വന്ന ഭാഗം നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പ്രധാനമായും പുനരധിവാസം വളരെ പ്രധാനമാണ്. അപ്പൊ പുനരധിവാസം എപ്പം ആരംഭിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് രോഗിയിൽ ഏറ്റവും 24 മണിക്കൂർ 24 മുതൽ 48 മണിക്കൂർ ഉള്ളിൽ തന്നെ നമുക്ക് പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുനരധിവാസം അതായത് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫിസിയോതെറാപ്പി, അതായത് കൈകളുടെയും കാലിന്റെയും ബലക്കുറവനായിട്ട് ചെയ്യുന്ന, നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എക്സസൈസുകൾ. രണ്ട്, സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് കുഴച്ചിലോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യാം. മൂന്ന്, ഓക്കുപേഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയുള്ള കാര്യം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൈകളുടെയും ഫൈൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ്, അങ്ങനെയുള്ള ഓക്കുപേഷണൽ. അപ്പൊ ഈ മൂന്ന് കമ്പോണൻസ് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്നത്. ഈ പുനരധിവാസം ആദ്യത്തെ സ്ട്രോക്ക് വന്ന് ആദ്യത്തെ 3 മുതൽ 6 മാസം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ 3 മുതൽ 6 മാസം കൊണ്ടാണ് രോഗിയുടെ പുനരധിവാസം വഴി വൈകല്യങ്ങൾ പരമാവധി കുറയാനുള്ള സാധ്യത. അപ്പൊ ആദ്യത്തെ 3 മുതൽ 6 മാസം രോഗിക്ക് ഫിസിയോതെറാപ്പി വളരെ എക്സ്റ്റെൻസീവായിട്ട് നൽകണം, വളരെ നന്നായി നൽകണം. നൽകിയാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫിസിയോതെറാപ്പി ചെയ്താൽ നമ്മൾ തീവ്രത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓരോ രോഗിയിലും പുനരധിവാസത്തിന്റെ രീതികൾ വ്യത്യാസമായിരിക്കും, തീവ്രത വ്യത്യാസമായിരിക്കും. അതെല്ലാം ഓരോ രീതി കണ്ടിട്ടായിരിക്കും ഒരു ടീം ഡിസൈഡ് ചെയ്യുന്നത്.
1: സർ, ഈ പക്ഷാഘാതം വരാതിരിക്കുവാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രോക്കിന്റെ 40% കാരണങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ഉദാഹരണം ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള്, BP. ഈ 3 രോഗങ്ങളും നമ്മൾ അഥവാ നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾ, ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 90-130 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 140-180 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ഇൻസുലിനും കറക്റ്റ്. അപ്പം രണ്ട്, BP മരുന്ന്, BP മുകളിലുള്ള BP 130 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. അതിനനുസരിച്ച് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും മരുന്നിൻ്റെ ഡോസുകളിൽ വ്യതിയാനം വരുത്തുകയും വേണം. കൊളസ്ട്രോളും അതേപോലെ, LDL കൊളസ്ട്രോൾ എപ്പോഴും 70 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഉള്ളത് വ്യായാമങ്ങളാണ്. നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമയില്ലായ്മ അവോയ്ഡ് ചെയ്യാനായി ദിവസം ഒരു 20 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 5-6 ദിവസം ഒരു 20-30 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അങ്ങനെ ഭയങ്കര ഓടി നമ്മൾ വിയർക്കണമെന്നല്ല, നടന്നല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ് ധാരാളമാണ്. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ്, അതായത് കൃത്യമായി സമയത്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് റിസ്ക് ഫാക്ടേഴ്സ്, ഷുഗർ, BP, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കാര്യമായി കൂടാത്ത രീതിയിൽ ദുശീലങ്ങളൊന്നുമില്ലാതെ നല്ല ജീവിതം നയിച്ചാൽ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ചിലപ്പോൾ വളരെ വിരളമായി നമുക്ക് സ്ട്രോക്ക് വന്നുകൂടായികയില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രോക്കിന്റെ റിസ്ക് വളരെ വളരെ വളരെ കുറവായിരിക്കും.
1: സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇത് ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി. എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. ഹിന്ദി ചലച്ചിത്രങ്ങളിലെ നിത്യസുരഭില യുഗ്മഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹിന്ദി ചലച്ചിത്രഗാനാസ്വാദകർ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന നിരവധി യുഗ്മഗാനങ്ങൾ പാടിത്തന്ന ഗായകരാണ് കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും. ഇന്നത്തെ എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സിൽ നമുക്ക് കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ കുറെ മധുര ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യം 1965 പുറത്തുവന്ന ഗൈഡ് എന്ന ചിത്രത്തിനുവേണ്ടി ST ബർമന്റെ സംഗീതത്തിൽ പാടിയത്, ഗാനരചന ശൈലേന്ദ്ര.

1976 പുറത്തുവന്ന കഭി കഭി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന സാഹിർ ലുധ്യാൻവി, സംഗീതം ഖയാം. ഋഷി കപൂറിനും നീതു സിംഗിനും വേണ്ടി കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും 1978 പുറത്തുവന്ന ഡോൺ എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം. ഗാനരചന അഞ്ജാൻ, സംഗീതം കല്യാൺജി ആനന്ദ്ജി.

കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ യുഗ്മഗാനങ്ങളിൽ ഇനി 1981 പുറത്തുവന്ന സിൽസില എന്ന ചിത്രത്തിലെ ഗാനമാണ്. ജാവേദ് അക്തറിന്റെ ഗാനവരികളും ശിവഹരിയുടെ സംഗീതവും.

ഹിന്ദി ചലച്ചിത്രങ്ങളിലെ നിത്യസുരഭില യുഗ്മഗാനങ്ങളിൽ കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 1973 പുറത്തുവന്ന ഹീര പന്നയിലെ ഗാനമാണ്. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ആർ ഡി ബർമൻ.

1973 പുറത്തു വന്ന അഭിമാൻ എന്ന ചിത്രത്തിനുവേണ്ടി മജ്റു സുൽത്താൻപുരി എഴുതി എസ് ഡി ബർമൻ ഈണം പകർന്ന ഗാനം. അമിതാഭ് ബച്ചനും ജയബഹാദുരിക്കും വേണ്ടി കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും സ്വരം പകർന്ന ആ മനോഹര ഗാനം.

ആകാശവാണി അനന്തപുരി FM 101.9 ഹിന്ദി ചലച്ചിത്രങ്ങളിലെ നിത്യസ്വരഭില യുഗ്മഗാനങ്ങളുമായി എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 5 മണിവരെ.

0: FM. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വരുന്ന ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 11:00-2 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പറുകൾ പറയാം, കുറിച്ചെടുത്തോളൂ. 9495964321. മറ്റൊരു നമ്പർ 9496553 2-1. ഒരു നമ്പർ കൂടിയുണ്ട്, 9494

9659963321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് തുടരുകയാണ്. 1975 പുറത്തുവന്ന ആന്ധിയിലെ ഗാനമാണ് ഇനി. ഗുൽസാറിന്റെ വരികൾ, R.D. ബർമന്റെ സംഗീതം. ഗായകർ കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ. സഞ്ജീവ് കുമാറും സുചിത്ര സെന്നും രംഗത്തുവരുന്ന മനോഹര ഗാനം.

R.D. ബർമന്റെ സംഗീതം, ആനന്ദ് ബക്ഷിയുടെ ഗാനവരികൾ. 1982 പുറത്തുവന്ന ശക്തി എന്ന ചിത്രത്തിനുവേണ്ടി കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും പാടിയ യുഗ്മഗാനങ്ങളുമായി എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് തുടരുകയാണ്. ആനന്ദ് ബക്ഷിയുടെ ഗാനവരികൾ, എസ് ഡി ബർമന്റെ സംഗീതം. 1969 പുറത്തുവന്ന ആരാധനയിലെ ഗാനം.

പ്രകാശ് മെഹ്റയുടെ ഗാനവരികൾ, കല്യാൺജി ആനന്ദ്ജിയുടെ സംഗീതം. 1978 പുറത്തുവന്ന മുഖന്തർ കാ സിക്കന്ദറിലെ ഗാനം, അതുകൂടി നമുക്കിന്ന് കേൾക്കാം. കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയത്.

ഹിന്ദി ചലച്ചിത്രങ്ങളുടെ സുവർണ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയിൽ സ്ഥാനം പിടിച്ച നിത്യസുരഭില ഗാനങ്ങൾക്ക് കാതോർക്കാതെ പോകാൻ, അവയെ ഹൃദയത്തോട് ചേർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ആ ഗാന സാമ്രാജ്യത്തിലെ സ്വര സൗന്ദര്യങ്ങളായിരുന്ന ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും പാടിയ യുഗ്മഗാനങ്ങളാണ് ഇന്ന് എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സിൽ നമ്മൾ ആസ്വദിച്ചത്. എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് വീണ്ടും എത്തും അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്. പരിപാടിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യകോട്. ഏവർക്കും ശുഭസായാഹ്നം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: 12-ാമത് ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗും പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 2026-27 വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിൽ സഞ്ചാരികൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കണ്ണൂർ കാര്യംകോട് പുഴയിൽ വെള്ളം കൂടിയതിനാൽ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി കോഴിച്ചാൽ ഇടക്കോളനിയിലെ തുരുത്തിൽ താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഡിജിറ്റൽ ഇന്ത്യ മിഷന്റെ കീഴിലുള്ള കോമൺ സർവീസ് സെന്ററുകളിലൂടെ 17-ാമത് സംസ്ഥാനതല ദിനാഘോഷം തിങ്കളാഴ്ച നടക്കും. തായ്പേ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്കാണ്.

ശ്രോതാക്കളെ, സ്നേഹസ്വാഗതം. നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇപ്പോൾ ആദ്യം കെ ജയകുമാർ വരികളെഴുതി, MM കീരവാണി ഈണം പകർന്ന സ്വർണ്ണ ചാമര എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായൺ പാടിയ പാട്ട്.

മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കരയിലേക്ക് ഒരു കടൽ ദൂരം. ഗാനശില്പികൾ ONV കുറുപ്പും MJ ജയചന്ദ്രനും.

0: ദിശത ജണുധി മമ ജണു ദസ നിസത്തധി മപത്തനം തോ നിസത ജണുധി മമ ജണു ദസ നിസത്തധി മപത്തനം തോ നിസത ജണുധി മമ ജണു ദസ നിസത്തധി മപത്തനം തോ നിസത ജണുധി മമ ജണു ദസ നിസത്തധി മപത്തനം തോ നിസത ജണുധി മമ ജണു ദസ നിസത്തധി മപത്തനം തോ.
1: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. അഞ്ച് ഹീറോ മാവറിക് 440 ബൈക്കുകൾ, അഞ്ച് ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: അടുത്ത ഗാനം സുധാംശി എഴുതി, നടേഷ് ശങ്കർ ഈണമിട്ട, നന്ദുണി എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ടു.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: അടുത്ത ഗാനം പെരുമഴക്കാലം എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയതാണ്. ഗാനമൊരുക്കിയത് കൈതപ്രവും എം ജയചന്ദ്രനും ചേർന്നാണ്.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഒരു അറിയിപ്പ്. ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 11 മണിക്ക് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഇനി നമുക്ക് മഞ്ജു വെള്ളായണി എഴുതി, എൻ സജീവ് ഈണമിട്ട് മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടാണ്. ചിത്രം ഓർമ്മയിൽ സൂക്ഷിക്കാൻ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: തൂവൽക്കാറ്റ് ഈ ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി, കൈതപ്പുറം വിശ്വനാഥൻ ഈണമിട്ടത്.

0: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾ ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: മൈസൂരിൽ വിവേകാനന്ദ സാംസ്കാരിക യുവ കേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. 100 ആഴ്ച നീണ്ടുനിൽക്കുന്ന ജൻഭാഗിദാരി പ്രചാരണ പരിപാടിക്കും ഇതോടെ തുടക്കമാകും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം സിക്കിമിലെ നാഥുല ചുരം വഴി പുനരാരംഭിച്ചു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാപാരം വീണ്ടും തുടങ്ങുന്നത്. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ ഇന്ന് കുറച്ചു. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിലായി. ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഈ മാസം 17, 18, 19 തീയതികളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. കണ്ണൂർ പേരാവൂരിനടുത്ത് തൊണ്ടിയിൽ കാഞ്ഞിരപ്പുഴയിൽ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കൊട്ടം ചുരത്തെ 40-കാരനായ വയൽപീടികയിൽ ഹനീഫയാണ് കാണാതായത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ വ്യാപക കൃഷിനാശം. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ബ്ലോക്കുകളിൽ 23.6 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശം സംഭവിച്ചതായി പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തു. ശക്തമായ മഴയിൽ കണ്ണൂർ പഴശ്ശി ഡാമിന്റെ റിസർവോയറിലേക്കുള്ള നീരൊഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി 15 ഷട്ടറുകൾ 4 മീറ്ററായി ക്രമാനുഗതമായി ഉയർത്താനാണ് തീരുമാനം. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ സെറ്റ് മോശം കാലാവസ്ഥ കാരണം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 അധ്യാത്മ രാമായണം, 16-ാം ദിവസം കാവാലം ശ്രീകുമാർ പാടിയത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും പരിപാടിയിൽ വിളകളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ വിൽസൺ ഡിയുമായി അഭിമുഖം കേൾക്കാം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധയിൽ പണ്ടനല്ലൂർ TRD അനന്തകുമാറും ശീർക്കാഴി ഡി സുബ്രഹ്മണ്യവും നാഗസ്വരത്തിൽ വായിച്ചത് കേൾക്കാം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, 11:05 മുതൽ VB മുംബൈറിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ KV ദേവ് അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഉഷമലരി CG മണ്ണമൂട് എഴുതിയ ഞാവൽപ്പഴങ്ങൾ എന്ന കവിത കേൾക്കാം. വിഷ്ണു പ്രദീപ് ആലപിച്ചത്. അധ്യാത്മ രാമായണ പാരായണം, 17-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം KP ബ്രഹ്മാനന്ദൻ പാടിയത്, ഒപ്പം പ്രഭാതഭേരിയും. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണപൊരുൾ AM ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നത് കേൾക്കാം. കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും എന്നീ പരിപാടികളും ആസ്വദിക്കാം. 8:30 ബാലരാമപുരം സുബയ്യ ജുലാസ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 97-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുലാസ് സ്മൃതിമധുരത്തിൽ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനഭാരം, 10:02 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണവില. രാവിലെ 11:02 ബാലലോകം, കൊല്ലം പത്തനപുരം മൌണ്ട് താബൂർ ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, 12:02 ഗാനമാലികയാണ്. 12:40 പ്രകാശധാരയിൽ നമുക്ക് കേൾക്കാം, മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്. ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങളാണ്, 2:45 സ്പോൺസേഡ് പരിപാടി ലംഹെ, 3:00 തിരയിപ്പൂക്കൾ, 3:45 മറ്റൊരു സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 4:00 യു ആർ വോയിസ്, 5:02 6:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 17-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും പരിപാടിയിൽ നാളെ കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശം, ഡോക്ടർ ലൌലി ബിയുമായി അഭിമുഖം കേൾക്കാം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേഡ് പരിപാടി, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധയിൽ നെയ്യാറ്റിൻകര വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട സമയങ്ങളിൽ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.6, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.3 മില്ലിമീറ്റർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയതാണ് ഈ ഗാനം. ഗാനശില്പികൾ ഷിബു ചക്രവർത്തിയും ഔസേപ്പച്ചനും.

0: ഓണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഒരു അറിയിപ്പ്. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553621. ഒരു നമ്പർ കൂടിയുണ്ട്, 9496553621. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇതിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. അടുത്ത ഗാനം പ്രജ എന്ന ചിത്രത്തിലേതാണ്. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ചത്. MD രാജേന്ദ്രന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതവും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി പഥകം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണന്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.

രാമായണ പാരായണം 16-ാം ദിവസം കിഷ്കിന്ധകാന്ഡം ഇന്ന് ആരംഭിക്കുകയാണ്. ഹനുമൽ സമാഗമം, സുഗ്രീവ സഖ്യം, ബാലിസുഗ്രീവന്മാരുടെ വിരോധ കാരണം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ചേർത്തിട്ടുള്ളത്.

0: രാമായണ പാരായണം 16-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിലും മലപ്പുറത്തും 1 മരണം വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനം വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4-5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ബ്ലോക്കുകളിൽ 23.6 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ കൃഷിനാശം നെയ്യാറ്റിൻകര ബ്ലോക്കിലാണ്. ആകെ 29.1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റും. മഴ സാഹചര്യം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല എത്താൻ ശ്രമിക്കുന്ന ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ കനക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ, കോന്നി, റാന്നി എന്നീ താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 87 കുട്ടികളുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് മഴക്കെടുതികൾ വിലയിരുത്തി. സുരക്ഷ മുൻനിർത്തി 13 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മൂവാറ്റുപുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: ജില്ലയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പുഴയോരങ്ങളിലും മറ്റും താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. പെരിയാറിലെ മാർത്താണ്ഡവർമ്മ, കാലടി പോയിന്റുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. ആലുവ, മണപ്പുറം അടക്കമുള്ള താഴ്ന്ന തീരപ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കോതമംഗലം, മണികണ്ഠൻചാൽ, ചെപ്പാത്തു മുങ്ങി, പൂയംകുട്ടി, പരീക്കണ്ണി പുഴകൾ കരകവിഞ്ഞു.
0: തൃശൂർ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ

0: വാൽവുകൾ ഘട്ടം ഘട്ടമായി തുറക്കാനുള്ള അനുവാദം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ജലാശയങ്ങളിൽ നീരൊഴുക്കും അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈങ്ങാപുഴ ടൗൺ ദേശീയപാതയിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോടഞ്ചേരി വെഞ്ചേരി ഇരുത്തുള്ളിപ്പുഴ കരകവിഞ്ഞ് തീരത്തെ മൂന്നാല് വീടുകൾ വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ജലാശയങ്ങൾ ജലനിരപ്പും നീരൊഴുക്കും അപകടകരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കക്കയം കരിയാത്തുംപാറ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും വിനോദസഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്.
0: ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ വരെ ഓറഞ്ച് ജാഗ്രത തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്രകർ നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പ്രീതി പവാറും ജെയ്സ്മിൻ ലബോറിയയുമാണ് സ്വർണമെഡൽ നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാദുമണി സിംഗ് മന്ദിംഗ് ബാമിനാണ് വെള്ളിമെഡൽ. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. കൊടുപ്പനക്കുന്ന് ഹരി എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന യേശുദാസ് പാടിയതാണ് ആദ്യം അയ്യപ്പ ഭക്തിഗാനങ്ങളെന്ന ആൽബത്തിൽ നിന്നും.

0: വയലും വീടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഒരു വാക്കിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരാളുടെ ദിവസം മനോഹരമാക്കാനും മറ്റൊരാളുടെ മനസ്സ് തകർക്കാനും ഒരു വാക്കിന് കഴിയും. ചില വാക്കുകൾ തളർന്ന മനസ്സിന് കരുത്താകുന്നു. നിനക്ക് കഴിയും എന്നൊരാൾ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. അതേസമയം ഒരു നിമിഷത്തെ ദേഷ്യത്തിലോ അഹങ്കാരത്തിലോ പറയുന്ന ചില വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ വർഷങ്ങളോളം മായാത്ത മുറിവായി കിടക്കും. അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് പലവട്ടം ചിന്തിക്കുക. ഈ വാക്കുകളോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഒരു വിളയിനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഡി വിൽസണുമായി അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നീല സ്റ്റിക്കി ട്രാപ്പ് അഥവാ നീലക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: നമ്മൾ എന്ത് തിരഞ്ഞെടുത്താലും നല്ലത് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല വസ്ത്രങ്ങൾ, നല്ല ആഹാരം, നല്ല സിനിമ, ഇങ്ങനെ നല്ലതിനു വേണ്ടി നാം എത്ര ദൂരം വേണമെങ്കിലും പോകും. നല്ലത് കിട്ടാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമാണ്. നല്ല ആരോഗ്യത്തിന് നമുക്ക് മായം ചേർക്കാത്ത നല്ല ഭക്ഷ്യസാധനങ്ങൾ കിട്ടിയേ തീരൂ. നമുക്ക് ചേരുന്ന നല്ല വസ്ത്രങ്ങൾ തരുന്ന ആത്മവിശ്വാസം വേറൊന്നും തരില്ല. അതുപോലെ നല്ല വാക്കുകൾ പ്രസരിപ്പിക്കുന്ന ഊർജം മറ്റെന്തിനെങ്കിലും നൽകാൻ കഴിയുമോ? കൃഷിയിൽ നല്ലത് എന്ന് പറയുമ്പോൾ നല്ല വിത്തുകൾ, നല്ലയിനം വിളകൾ, നല്ല വളങ്ങൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടും. ഇന്ന് നമുക്ക് നല്ലയിനം വിളകളെക്കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കാം. നല്ലയിനം വിളകൾ എന്നാൽ നല്ല വിളവ് ലഭിക്കുന്ന ഇനം എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. മികച്ച വരുമാനത്തിലുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം വിളവ് മാത്രമല്ല. നല്ല കൃഷിക്കും മികച്ച വരുമാനത്തിനും വിളയിനം തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഡി വിൽസൺ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഡോക്ടർ ഡി വിൽസണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: ഡോക്ടർ വിൽസൺ, പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ കർഷകരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഏത് വിള ചെയ്താലും നല്ല ഇനം നമ്മൾ തിരഞ്ഞെടുക്കണം, അങ്ങനെ തിരഞ്ഞെടുത്താലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ നല്ല ഇനം എന്ന് നമ്മൾ പറയുമ്പം എന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്?
5: നല്ല ഇനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നല്ല വിളവ് ലഭിക്കുന്ന ഇനം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് രോഗപ്രതിരോധ ശക്തി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് നടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിലനിൽക്കാൻ പറ്റുന്ന, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെയും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ നമുക്ക് പറയാം, കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനമായിരിക്കണം, അതിൽ ഇതൊക്കെ ഉണ്ട്.

0: പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മണ്ണാണ്. കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും എത്രയോ തരം മണ്ണുകളുണ്ട്. എല്ലാ മണ്ണിലും ഒരു വെറൈറ്റി യോജിച്ചതല്ല. അപ്പോൾ മണ്ണിൻ്റെ തരമനുസരിച്ചിട്ട് അതിന് യോജിച്ച തരത്തിലുള്ള ഇനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലേ അതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
1: ഇപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഓൺലൈൻ സീഡ്സ് ഒക്കെ ഒത്തിരി വരുത്താറുണ്ട്, നമ്മൾ കാണാറുണ്ട്. നല്ലപോലെ വിളവ് തരുന്ന ചില ഇനങ്ങളുണ്ട്, അത് മഹാരാഷ്ട്രയിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവിടുന്ന് നമ്മളിതൊക്കെ ഓൺലൈൻ വരുത്തി ഇവിടെ ചെയ്യുമ്പം അത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം ആണോ ഇല്ലയോ എന്ന് അത് ഉറപ്പ് എന്തായാലും വരുത്തണം അല്ലേ?
0: അതെ, അതൊരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വിത്ത് വാങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ പറയും, ഇത്ര വിളവ് ലഭിക്കും, ഒരുപക്ഷെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും. ഇത് കണ്ടുകൊണ്ട് നമ്മൾ ഈ വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് വിത്ത് മുളച്ചൊന്നും വരില്ല. ഇനി അഥവാ മുളച്ചു കഴിഞ്ഞാൽ തന്നെയും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവൊന്നും ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു ഇനം ആയിരിക്കില്ല. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനങ്ങൾ. ആധികാരികമായിട്ട് കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിക്കുന്നുണ്ട് ഏതൊക്കെ ഇനങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കും.
1: അപ്പോൾ ഇങ്ങനെ കേരള കാർഷിക സർവകലാശാല അല്ലെങ്കിൽ മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന ഇനങ്ങൾ എടുത്താൽ ശരിയാണെന്നൊരു ഉറപ്പ് വരുത്താൻ നമുക്ക് എന്തായാലും അത് സാധിക്കും.
0: അതെ, കാരണം പുതിയ ഇനങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് മിക്കവാറും ഏതെങ്കിലുമൊക്കെ ഗവേഷണ കേന്ദ്രങ്ങളിലായിരിക്കും. അപ്പോൾ ഗവേഷണ കേന്ദ്രങ്ങളിലെ സാഹചര്യങ്ങളിലാണ് ആദ്യത്തെ അതിൻ്റെ ഒരു സ്ക്രീനിങ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലതെന്ന് തോന്നുന്ന ഇനങ്ങൾ നേരിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. കൃഷിക്കാരുടെ പുരയിടത്തിൽ അത് ടെസ്റ്റ് ചെയ്യും, അതിനെ ഫാം ട്രയൽ എന്നാണ് പറയുക. കൃഷിക്കാരുടെ തോട്ടങ്ങളിലും അല്ലെങ്കിൽ വയലിലും നല്ല വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ് അവസാനം ഒരു ഇനമായിട്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് പുറത്തിറക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ഉറപ്പാക്കാമെന്നുള്ളത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് യോജിച്ചതാണ്. പിന്നെ ഈ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന ഇനങ്ങൾ തന്നെ ഒരു മൾട്ടി ലൊക്കേഷൻ ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രയൽ നടത്താറുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് അഗ്രികൾച്ചർ കോളേജിൽ ലാണിയിൽ, അത് തിരുവനന്തപുരം ജില്ലയിലാണല്ലോ, ഇവിടെ ഒരു വെറൈറ്റി ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രയൽ മറ്റ് റീജിയണിലും നടത്തും. ഒരു പക്ഷേ മലബാർ റീജിയണിലോ അതുപോലെ റീജിയൺ വൈസ് ആയിട്ട്, അതാണ് മൾട്ടി ലൊക്കേഷൻ, പല ലൊക്കേഷനിൽ ട്രയൽ നടത്തിയിട്ട് ആ ലൊക്കേഷനിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്കും ഇത് ശുപാർശ ചെയ്യും. അല്ലെങ്കിൽ പറയുന്നത് ഇത് തിരുവനന്തപുരം അല്ലെങ്കിൽ സതേൺ റീജിയൺ നല്ല ഇനമാണ്, ഒരുപക്ഷേ ഇത് നോർത്തേൺ റീജിയണിലും നല്ല റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സതേൺ റീജിയണിലും നോർത്തേൺ റീജിയണിലും ഇത് കൃഷിക്ക് യോഗ്യമാണ് എന്ന് പറയും. അപ്പോൾ ഇതൊരു നീണ്ട പീരീഡിലെ ഗവേഷണത്തിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് റിലയബിളാണ്. അതേസമയത്ത് നമ്മൾ ഈ ഓൺലൈനായിട്ട് വാങ്ങുന്ന വിത്തുകൾക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ അല്ല. ഇനി എന്തെങ്കിലും മുളച്ചില്ലെങ്കിലോ നമ്മൾ ആരെടുത്താ കംപ്ലയിൻറ്റ് ചെയ്യുക, ഒന്നുമില്ല.
1: പിന്നെ സീസൺ അനുസരിച്ചും നമുക്ക് ഇനങ്ങളുണ്ട്. ഈ വെണ്ടയ്ക്ക തന്നെ ആണെങ്കിൽ മഴ സീസണിൽ വേറെ ഒരു ഇനമായിരിക്കും നല്ലത്, മഴയില്ലാത്ത സമയത്ത് വേറെ ഒരു ഇനമായിരിക്കും.
0: അതെ അതെ, സീസൺ അനുസരിച്ചും വ്യത്യാസമുണ്ട്. പറയാറുണ്ട് സമ്മർ വെജിറ്റബിൾസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഓരോ സീസണിലും, കാരണം ഈ പല കാർഷികളെയും ബാധിക്കുന്ന രോഗങ്ങൾ കീടങ്ങൾ അത് ഈ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ്. മഴക്കാലത്ത് ബാധിക്കുന്ന ചില കുമിൾ രോഗങ്ങൾ ഒരുപക്ഷെ നമ്മൾ വേനൽക്കാലത്ത് നടുമ്പം ബാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സീസണിൽ കൃഷി ചെയ്യുന്നോ ആ സീസണിന് യോജിച്ച തരത്തിലുള്ള വിത്തായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്.
1: ഇവൻ ശീതകാല പച്ചക്കറികൾ ചെയ്യുമ്പം ചില ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, ക്യാബേജ് നമ്മൾ നട്ടായിരുന്നു അല്ലെങ്കിൽ കോളിഫ്ലവർ നമ്മൾ നട്ടായിരുന്നു, പക്ഷെ അതിൻ്റെ പൂ വന്നില്ല, കേർഡ് ഫോം ആയില്ല, ഇങ്ങനത്തെയൊക്കെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കാലാവസ്ഥ അല്ലെങ്കിൽ നടുന്ന കറക്റ്റ് സമയം നമ്മൾ കഴിഞ്ഞിട്ട് നടുക അല്ലെങ്കിൽ ഇനത്തിൻ്റെ സെലക്ഷൻ ശരിയായിരുന്നില്ല,
0: അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഈ പറഞ്ഞ ക്യാബേജ് കോളിഫ്ലവർ പച്ചക്കറികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് അത് ശീതകാല പച്ചക്കറി വിളകളാണ്. പക്ഷേ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഉഷ്ണമേഖല കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന ഇനങ്ങളുണ്ട്. അതും സാറ് പറഞ്ഞതുപോലെ ആ കറക്റ്റ് സീസണിൽ സമയത്ത് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാലേ അത് ശരിയായിട്ടുള്ള ബഡ് ഫോർമേഷൻ ഉണ്ടാവുകയുള്ളൂ, നമുക്കതിൽ നിന്ന് ആദായം കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറും ഇല മാത്രമായിട്ട്, വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമായിട്ട് നിൽക്കും.
1: പിന്നെ മാർക്കറ്റ് നോക്കിയിട്ടും ഇനങ്ങൾ സെലക്ട് ചെയ്യാറുണ്ടല്ലേ?
0: തീർച്ചയായിട്ടും മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമ്മൾ കൃഷിക്കാർ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇപ്പം

0: നമ്മൾ വളരെ ഈൽഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇനം നമ്മൾ കൃഷി ചെയ്യുകയാണ്. പക്ഷേ അതിൽ മാർക്കറ്റിൽ അതിന് വലിയ അംഗീകാരം ഇല്ല എന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ഉപഭോക്താക്കൾക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് കൂടുതൽ വരുന്നത് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആയാലും, ഇപ്പം തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമ്മൾ നോക്കാറുണ്ട്, സൈസ് നോക്കാറുണ്ട്, ഭംഗി നോക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഒരുപക്ഷെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചുമൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും. അങ്ങനെയുള്ള ഇനങ്ങളെ നമ്മൾ വാങ്ങാൻ താല്പര്യം കാണിക്കുകയുള്ളൂ, അല്ലാത്തത് വാങ്ങില്ല. അപ്പോൾ കുറേ പ്രൊഡക്ഷൻ കൂടിയെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയാൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല. പിന്നെ ഫ്രൂട്ട്സിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷിക്കാനുള്ള പീരീഡ് വളരെ കുറച്ച് ദിവസമേ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പച്ചക്കറികളുടെ കാര്യവും ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിലെ ഡിമാൻഡ്, മാർക്കറ്റിലെ ഡിമാൻഡ് എന്ന് പറയുന്ന ഇത് വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ഡിമാൻഡാണ് മാർക്കറ്റിലെ
1: ഡിമാൻഡ്.
0: അതെ, അവരുടെ ചോയ്സ് എന്താണെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ ഈൽഡ് ഇച്ചിരി കുറവാണെങ്കിൽ പോലും മാർക്കറ്റിലെ ഡിമാൻഡുള്ള ഏത് എന്നുള്ളത് നോക്കി തന്നെ നടണം. ഞാൻ വേറെ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ റംബ്യൂട്ടാൻ. റംബ്യൂട്ടാൻ ഈ അടുത്ത കാലത്തൊക്കെ വളരെ പ്രചാരം സിദ്ധിച്ച് വരുന്ന ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ്, വിദേശപഴമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വരും, പലരും അത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ പല ഇനങ്ങളുണ്ട്. ഇതിൽ ഈ N18 എന്ന് പറയുന്ന ഒരു അംഗീകരിക്കപ്പെട്ട ഇനമാണ്. N18 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലഷ് ഈസി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയത്ത് വേറെ കുറേ ഇനങ്ങളുണ്ട്, അതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് N18 ഡിമാൻഡുണ്ട്, അതുപോലെ ഈ ഫ്ലഷ് ഇളകി വരുന്ന ഇനങ്ങൾക്ക് ഡിമാൻഡുണ്ട്. പക്ഷേ മറ്റേ ഇനങ്ങൾ, അതായത് ഇതിൻ്റെ വിത്തിനോട് ചേർന്നിരിക്കും, ഇളകി വരില്ല, പിന്നെ ഒരു മധുരവും പുളിയും ചേർന്ന ഒരു ടേസ്റ്റാണ്. അത് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷേ മാർക്കറ്റിൽ അതിന് ഡിമാൻഡില്ല. ഫ്രൂട്ട് കാണാനും ഭംഗിയുണ്ട്, പക്ഷേ അതിനോട് ആർക്കും താല്പര്യമില്ല. ചിലപ്പം ഒരു ബമ്പർ പ്രൊഡക്ഷനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല.
1: മാർക്കറ്റ് പ്രിഫറൻസ്
0: ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, ചുവപ്പും വെള്ളയും. അതിൽ വെള്ള ഇനങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല, നമുക്ക് ഒത്തിരി പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല. അതേസമയത്ത് ചുവന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും, മാർക്കറ്റിൽ അതിന് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, അത് കൊടുക്കാൻ നമുക്ക് പറ്റണം.
1: അതൊരു പ്രധാന ക്രൈറ്റീരിയ സൂചിപ്പിച്ച വിളവ് മാത്രം നോക്കി
0: ചെയ്താലും, അതെ അതെ, വിളവ് മാത്രം നോക്കിയാൽ ശരിയാവില്ല. നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് കിട്ടണമല്ലോ, വിറ്റാലല്ലേ കൃഷിക്കാരന് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: പിന്നിപ്പം കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രധാന പ്രോബ്ലമാണ്. ഇപ്പം ഡ്രോട്ട് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഡ് റെസിസ്റ്റന്റ് അങ്ങനെയൊക്കെ വെറൈറ്റീസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം
0: ഒരു പരിധിവരെ നമുക്കൊന്നും 100% പ്രതിരോധ ശക്തി അല്ലെങ്കിൽ വരൾച്ചയ്ക്ക് 100% പ്രതിരോധമുള്ള ഒരു എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഒരു ക്രോപ്പിലും ഒരു വിളയിലും നമുക്കങ്ങനെ പറ്റില്ല. ഒരു പരിധിവരെയൊക്കെ അതിനെ ടോളറേറ്റ് ചെയ്യാൻ, സഹിക്കാനുള്ള സഹനശക്തി കഴിവുള്ള ചില ഇനങ്ങളൊക്കെ ഉണ്ട്. സാർ പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ടും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഡ്രൗട്ട് വരുന്നത്, വെള്ളപ്പൊക്കം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടോളറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി എങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പം വെള്ളപ്പൊക്കം വരികയാണെന്നുണ്ടെങ്കിൽ ചെടികൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഒരു 2-3 ദിവസമെങ്കിലും വെള്ളത്തിനടിയിൽ നിന്നാൽ കുഴപ്പമൊന്നും വരാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റി, അതിനാൽ നമുക്കൊരു ടോളറൻ്റെന്ന് പറയാം, കംപ്ലീറ്റ് റെസിസ്റ്റൻസ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇനങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലതിലൊക്കെ ഉണ്ട്, ചില ക്രോപ്പിലൊക്കെ അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഫ്ലഡൊക്കെ ചില ഏരിയ നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണല്ലോ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നിൽക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും.
1: പിന്നെ ഇനങ്ങൾ, നമ്മുടെ നോർമൽ ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റീസ്, സങ്കരയിനം എന്ന് നമ്മൾ പറയും. അപ്പം ഇതിലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പം ഒരു കർഷകൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് വെറൈറ്റിയാണ് എടുക്കുന്നത്, അങ്ങനെ ഒരു ഡിസിഷൻ പുള്ളിക്കാരൻ എടുക്കണമെങ്കിൽ?
0: അത് ഇപ്പോൾ പറയുമ്പോൾ ഹൈബ്രിഡ് ഇനമെന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ തമ്മിൽ കൃത്രിമമായിട്ട് ക്രോസ് ചെയ്തെടുക്കുന്നതാണ്. അതേസമയത്ത് അല്ലാതെയുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന വിത്താണ്. ഇപ്പോൾ നെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലൊരു സെൽഫ് പോളിനേറ്റഡ് ക്രോപ്പാണ്, എന്ന് പറഞ്ഞാൽ സ്വപരാഗണം നടത്തുന്നതാണ്. കാരണം അതിന് പുറമേ നിന്നുള്ള പൂമ്പടി ആവശ്യമല്ല, അതിൻ്റെ പൂവിൽ തന്നെ അതിൻ്റെ ആൺ പാർട്ടുമുണ്ട് പെൺപാർട്ടുമുണ്ട്. അതുകൊണ്ട് സെൽഫ് പോളിനേഷൻ നടക്കും, ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിളകളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്ക് തന്നെ സ്വന്തമായിട്ട്

0: വിത്ത് സംഭരിച്ച് വെച്ച് അടുത്ത കൃഷിക്ക് ഇറക്കാൻ പറ്റും. അതിൽ ഒരു റിസ്ക്കും ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് വിത്തെടുക്കുന്ന പ്ലോട്ടിൽ, ആ കണ്ടത്തിൽ ഏതെങ്കിലും ഓഫ് ടൈപ്പ് പ്ലാന്റ്, ഓഫ് ടൈപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശിക്കുന്ന വെറൈറ്റിയുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ചെടികൾ, ഒറ്റപ്പെട്ട ചെടികൾ കാണുകയാണെങ്കിൽ അതിനാണ് ഓഫ് ടൈപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതേതെങ്കിലും രീതിയിൽ മിക്സ് ചെയ്ത് വന്നതായിരിക്കും. അങ്ങനെയുള്ളത് ചിലപ്പോൾ നേരത്തെ ഫ്ലവർ ചെയ്യും, ചിലപ്പോൾ ആ വെറൈറ്റിയുടെ നോർമൽ ടൈമിൽ കഴിഞ്ഞിട്ടേ ഫ്ലവർ ചെയ്യുള്ളൂ, ലേറ്റ് ഫ്ലവറിങ് ആയിരിക്കും അല്ലെങ്കിൽ ഏർലി ഫ്ലവറിങ് ആയിരിക്കും. ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് നോട്ട് ചെയ്തിട്ട് ആ ചെടികളെ ഒഴിവാക്കി കളയണം.
1: മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്.
0: അതെ അതെ, അതായത് അതിന്റെ വെറൈറ്റിൽ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ വെറൈറ്റിയുടെ ക്യാരക്ടറുള്ള വിത്തുകൾ മാത്രമേ നമ്മൾ ശേഖരിക്കുന്നുള്ളൂ. അതിൽ നമുക്ക് സംശയം തോന്നുന്നത്, സംശയമായാലും മതി, അതിനങ്ങ് ഒഴിവാക്കി കളയുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് അതിൻ്റെ ജനറ്റിക് പ്യൂരിറ്റി, ജനിതക ശുദ്ധത നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഈ ഹൈബ്രിഡ്, ഹൈബ്രിഡിൻ്റെ കാര്യത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷിക്കാർക്ക് തനിയെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഹൈബ്രിഡ് ഇനങ്ങളാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജെനുവിനായിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഏജൻസികളിൽ നിന്ന് വിത്ത് വാങ്ങുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് ഇപ്പോൾ ചോളത്തിൻ്റെ സങ്കര വിത്തുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി വിത്തുകളുടെ ഒത്തിരി സങ്കര ഇനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് വാങ്ങുമ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏജൻസിയിൽ നിന്ന് വിത്ത് വാങ്ങണം എന്നുള്ളതാണ്.
1: പിന്നെ ഈ ഫോർട്ടിഫൈഡ് സീഡ് ഇപ്പോൾ ഒരു പുതിയ കാര്യം നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
0: അതെ, ഫോർട്ടിഫൈഡ് സീഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗുണമേന്മയിൽ ഒരു പടി മുന്തി നിൽക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കേസിലാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ചില ധാതുക്കൾ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നെല്ലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് കൂടുതലുള്ള ഇനം, സിങ്ക് മാത്രം, ബാക്കി വെറൈറ്റിയുടെ സ്വഭാവങ്ങളിലൊന്നും വ്യത്യാസം വരുന്നില്ല, സിങ്ക്. അതുപോലെ തന്നെ അയൺ കണ്ടന്റ് കൂടിയ ചെറുധാന്യങ്ങൾ, പേൾ മില്ലറ്റ് പോലെയൊക്കെയുള്ള കമ്പു എന്ന് നമ്മൾ പറയുന്ന അതുപോലെയുള്ള ചെടികളിൽ ഈ ഒരു ഘടകം മാത്രം, അതായത് അയണിന്റെ കണ്ടന്റ് കൂട്ടുക. അതുപോലെ തന്നെ ഈ മധുരക്കിഴങ്ങുണ്ട്, അകത്ത് നല്ല ഓറഞ്ച് കളറിലുള്ള മധുരക്കിഴങ്ങുണ്ട്, അപ്പോൾ അതിൽ വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലാണ്. അടുത്ത കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇങ്ങനെയുള്ള ഇനങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷ്യ സുരക്ഷ എന്ന് പറഞ്ഞ് വിട്ടിട്ട് ഈ പോഷകാഹാരക്കുറവ് അത് പരിഹരിക്കുക എന്നുള്ള നിലയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ അതിനെ, ഇതിൻ്റെ വെറൈറ്റിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ബ്രീഡിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അതിന് ഉപയോഗിക്കണം. ബയോടെക്നോളജിക്കൽ ടൂൾസ്, അതുപോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടൂൾസ്, ഇതൊക്കെ എല്ലാം കൂടെ ഒത്തുചേർത്തിട്ടാണ് ഈ രീതിയിലുള്ള ഫോർട്ടിഫൈഡ് സീഡ്സ് ഉണ്ടാക്കുന്നത്.
1: ഇപ്പൊ സാർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഇനങ്ങൾ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, സാർ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത്, അപ്പോൾ ഒരു ലാസ്റ്റില് ഒരു കർഷകൻ ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു വെറൈറ്റി സെലക്ട് ചെയ്യുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം തൊട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സമ്മപ്പ് ചെയ്യാമോ?
0: ഒന്നാമത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച വെറൈറ്റി, പിന്നെ അതിൽ തന്നെ നമുക്ക് രോഗപ്രതിരോധം അല്ലെങ്കിൽ കീടങ്ങളെ ചെറുത്തു നിർത്താൻ കഴിവുള്ള ഇനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നമുക്കൊരു മുൻഗണന കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ ഘടന, നെല്ല് പലയിടത്തും കൃഷി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പൊക്കാളി സീഡ് എന്നൊക്കെ പറയുന്നത് അത് ഉപ്പുരസമുള്ള മണ്ണിൽ മാത്രം യോജിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മണ്ണിന് യോജിച്ചത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചത്, പിന്നെ മാർക്കറ്റ് പ്രിഫറൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മാർക്കറ്റിൽ ഏതാണ് വേണ്ടത് അങ്ങനെയുള്ള ഇനം നമ്മൾ തിരഞ്ഞെടുക്കണം. വിത്ത് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വാങ്ങണം? അപ്പോൾ അതിന് അംഗീകരിക്കപ്പെട്ട ഏജൻസികളുണ്ട്. അതിപ്പോൾ സർട്ടിഫൈഡ് സീഡുണ്ട്, പിന്നെ ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി സീഡ് മാർക്കറ്റിൽ അവൈലബിളാണ്. അങ്ങനെയുള്ള സീഡ് വാങ്ങുന്നതിൽ റിസ്ക് ഇല്ല. സർട്ടിഫൈഡ് സീഡ് എന്ന് പറയുമ്പോൾ അതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി പരിശോധിച്ച് അതിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കിയ വിത്തെന്നാണ് സർട്ടിഫൈഡ് സീഡ് അർത്ഥമാക്കുന്നത്. ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ അയാൾ തന്നെ സ്വയം ഡിക്ലെയർ ചെയ്യുകയാണ്, അതായത് ഈ ഉൽപ്പാദകൻ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു ഇത് നല്ല വിത്താണ്. അപ്പോൾ അതിന് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം.
1: അപ്പോൾ ഡോക്ടർ വിൽസൺ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മികച്ച കൃഷിക്കായി വിളയിനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഡി വിൽസണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ

0: ഓഫീസിന്റെ ഫോൺ നമ്പർ പറയാം. 9495037427.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗത്തിന് വിവിധ വിപണികളിൽ നിന്നും ലഭ്യമായ വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ കിലോയ്ക്ക് ഏകദേശം 248 മുതൽ 273 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,900 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,100 രൂപ മുതൽ 4,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും റബ്ബർ ലോട്ടിന് 23,000 മുതൽ 27,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. പച്ചക്കപ്പ കിലോയ്ക്ക് 23 മുതൽ 32

0: രൂപ വരെയും ശർക്കര ക്വിൻ്റലിന് 5500 മുതൽ 6500 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കാലാവസ്ഥാ അനിശ്ചിതത്വത്തിന്റെ കാലത്ത് വളരെ ശ്രദ്ധയോടെയുള്ള കൃഷിയാണ് ആവശ്യം. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യുക, വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുക തുടങ്ങിയവ വളരെ പ്രധാനമാണ്. കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് വേണ്ടി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
2: നെല്ലിന്റെ പോളരോഗം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിന് ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടാഫ് 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക.
3: ജാതിക്ക് ഇലകൊഴിച്ചിലും കറയൊലിപ്പും വേരിച്ചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കറയൊലിപ്പ്, വേരിചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ ഒന്ന് മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 to 10 to 20 liters വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക.
2: ഇഞ്ചിയുടെ മൂടുചീയൽ. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചുകൊടുക്കുക.
4: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
5: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM-KISAN പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
6: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM-KISAN, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, നീല സ്റ്റിക്കി ട്രാപ്പ് അഥവാ നീലക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, നീല സ്റ്റിക്കി ട്രാപ്പിന്റെ പ്രധാന ലക്ഷ്യം ത്രിപ്സ് എന്ന ചെറുകീടത്തെ ആകർഷിച്ച് പിടികൂടുകയാണ്. മുളക്, ഉള്ളി, വഴുതന, തക്കാളി, വെള്ളരി, പയറുവർഗ്ഗങ്ങൾ, കുരുമുളക്, വാഴ, പൂച്ചെടികൾ തുടങ്ങി നിരവധി വിളകളിൽ ത്രിപ്സ് വലിയ നാശം വരുത്തുന്ന കീടമാണ്. ചില ഇലതുരപ്പൻ ഈച്ചകളെയും മറ്റു ചില ചെറിയ പറക്കുന്ന കീടങ്ങളെയും ചെറിയ തോതിൽ ഇത് ആകർഷിക്കും. എന്നാൽ വെള്ളീച്ച, മുഞ്ഞ, പുഴുക്കൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകളാണ് കൂടുതൽ ഫലപ്രദം.
7: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. Nizamuddin.
8: വയലും വീടും സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബിച്ചു തിരുമല എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട്, മണിച്ചിത്ര താഴെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അടുത്ത ഗാനം ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയതാണ്. ചിത്രം തൂവൽ കൊട്ടാരം. ഗാനരചന കൈതപ്രം.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഒ എൻ വി കുറിപ്പിന്റെ തൂലികയ്ക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം ഐത്തം.

ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഹരിചരണം മഞ്ജരിയും പാടിയ പാട്ടിത. ചിത്രം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ. ഗാനരചന അനിൽ പനച്ചൂരൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. പ്രധാന വാർത്തകൾക്ക് ശേഷം ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. പമ്പ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തിരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് നടത്തിയ PSC പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രമുഖ എഴുത്തുകാരനും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന തോട്ടം രാജശേഖരൻ അന്തരിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടാണ് ചിത്രം മേക്കപ്പ് മാൻ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീത സംവിധാനം വിദ്യാസാഗർ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മനോമഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ ഈണം, വിധുപ്രതാപും ഷാൻ റഹ്മാനും രമ്യയും ചേർന്ന് പാടിയ പാട്ട്. ചിത്രം അടികപ്പ്യാരിയെ കൂട്ടമണി.

എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, ബി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

0: ചിത്രം തേന്മാവിൻ കൊമ്പത്ത്. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഗ്രീഷസിന്റെ സംഗീതം.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

രവീന്ദ്രൻ്റെ സംഗീതത്തിൽ എം ജെ ശ്രീകുമാർ പാടിയത്. ചിത്രം അഭിമന്യു, ഗാനരചന കൈതപ്രം.

ചിത്രം ഉസ്താദ്. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണിത്. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധായകൻ വിദ്യാസാഗറും.

0: Becoming a better person is not about making one big change. It's in the small things we repeat every day. The habits we build, the words we choose, the patience we show, and the compassion we offer. That's all for today. Thank you for being here. Catch you same time next Saturday with more delightful tracks. Until then, goodbye and good night. This is Meera signing off.
1: Saturday Night Fever.
2: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 42 സെക്കൻഡും. ഇപ്പോൾ പന്തനെല്ലൂർ ടി ആർ ഡി അനന്തകുമാർ, ശീർകാഴി ഡി സുബ്രഹ്മണ്യം എന്നിവർ അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരികൾക്കാം. വിശേഷാൽ തവിൽ, ശിവപുരി പി രാമു, നാഞ്ചിൽ എൻ കെ രാംദാസ്. ആദ്യം ആഭേരി രാഗത്തിൽ നഗുമോമു ഗനലെ എന്ന കീർത്തനം കേൾക്കാം. ആദ്യതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പന്തനെല്ലൂർ ടി ആർ ഡി അനന്തകുമാർ, ശീർക്കാഴി ഡി സുബ്രഹ്മണ്യം എന്നിവർ അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. വിശേഷാൽ തവിൽ, ശിവപുരി പി രാമു, നാഞ്ചിൽ എൻ കെ രാംദാസ്. ഇനി കീരവാണി രാഗത്തിൽ ഉനൈ നമ്പിനേൻ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം മുത്തുതാണ്ഡവർ കൃതി.

അവസാനമായി സിന്ധു ഭൈരവി രാഗത്തിൽ ചിന്നം ശിറു പെൺപോലെ എന്ന കീർത്തനം കേൾക്കാം. തിശ്രനട ഉളുന്തൂർപേട്ടൈ ഷൺമുഖം രചിച്ചത്.

നിങ്ങൾ ഇതുവരെ കേട്ടത് പന്തനെല്ലൂർ TRD അനന്തകുമാർ, ശീർക്കാഴി DSubramanian എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. വിശേഷാൽ തവിൽ, ശിവപുരി P. രാമു, നാഞ്ചിൽ N.K. രാംദാസ്.

നിശാസുരഭി. പാരിജാത സൗഗന്ധിക പൂക്കൾ വിടരുന്ന രാവെന്ന വിസ്മയ കാഴ്ച. ഒരു കറുത്ത ക്യാൻവാസിലേക്ക് നിറത്തുള്ളികൾ വാരിയെറിഞ്ഞതുപോലെ രാത്രി. പൂനിലാവും വെൺചന്ദ്രലേഖയും ചന്ദനപ്പട്ടുടുക്കുന്ന പ്രണയചകോരങ്ങളും താരകങ്ങളും നിശീതിനിയുടെ അഴകിന് മാറ്റുകൂട്ടുന്ന രാത്രി. ഈ നേരം ഹൃദയം പ്രണയതൽപ്പമൊരുക്കുന്ന കുറച്ച് നല്ല പാട്ടുകൾ കേട്ടാലോ? നിശാസുരഭിയിലൂടെ ഇന്ന് ഈ പരിപാടിയുമായി നിങ്ങളോടൊപ്പം ഉള്ളത് സ്മിത സുരേഷ്.

ഇരു ഹൃദയങ്ങൾ ഒന്നു ചേരുന്ന യാമിനിയുടെ ഈറനായ ഭാവം നുകരുന്ന മിഥുനങ്ങൾ, നിലാവിൻ്റെ പൂക്കൾ തേൻ ചൊരിയുന്ന ഈ വേളയിൽ നമുക്കായിതാ അടുത്ത ഗാനം. ഞങ്ങൾ സന്തുഷ്ടരാണെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

ഒരുപോലെ ചിമ്മുന്ന, ഒരുപോലെ വിങ്ങുന്ന ഇമകൾ പോലെ അവർ പരസ്പരം കാണാനാകാതെ, തൊടാനാവാതെ പരസ്പരം പ്രണയിക്കുന്നവർ. ഒരു വിരലിൻ്റെ ദൂരമേ തമ്മിലുള്ളൂ, എന്നിട്ടും എത്ര അകലെയാണവർ. പരസ്പരം ചേരാനാകാത്ത വിരഹത്തിൻ്റെ ഭാവം ഇതാ ഈ ഗാനത്തിലൂടെ. ഇന്നാണ് ആ കല്യാണം എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും രാജലക്ഷ്മിയും പാടിയത്.

വൈകിപ്പോയി നിന്നെ കണ്ടുമുട്ടാൻ എന്നെനിക്കറിയാം. കണ്ടിരുന്നെങ്കിലോ അന്നേ നിന്നെ എൻ്റെ സ്വന്തമാക്കി ഞാൻ പ്രണയിച്ചേനെ. ഒരു പക്ഷേ മോഹിച്ച് തന്നെ സ്വന്തമാക്കിയേനെ. എൻ്റെ ഹൃദയം എന്ന ഉൾപ്പൂവിലെ രാഗരസം നിനക്കായി ഞാൻ പകർന്നേനെ. ഇതാ ഈ ഗാനം ഫിഡിൽ എന്ന ചിത്രത്തിലേത്. വിജയേശുദാസും സുജാതയും പാടിയത്.

കാലമേറെയായി നിന്നെ കാത്തിരിക്കുന്ന പെണ്ണല്ലേ. ചിലപ്പോഴൊക്കെ വിരഹത്തിൻ്റെ നോവിന് സുഖമാണ്. പ്രണയം എപ്പോഴും മധുരമൂറുന്ന തേനായി മാറുന്നത് വിരഹം അവസാനിക്കുമ്പോഴാണത്രേ.

ഉറങ്ങാൻ നേരം നീ എനിക്ക് ഉറക്കപ്പാട്ടാകണം, ഉണരാൻ ഉഷസിൻ്റെ ഉണർത്തുപാട്ടുമാകണം. ഭൂപാളവും ഭൈരവിയും നമ്മിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ സമാന്തര രേഖകൾ പോലെ ഒരുമിച്ചൊഴുകണം. ഇതാ ഈ ഗാനം കേട്ടു നോക്കൂ. നോവൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

പാരിജാത സൗഗന്ധിക പൂക്കൾ വിടരുന്ന രാവെന്ന വിസ്മയക്കാഴ്ച, ഒരു കറുത്ത ക്യാൻവാസിലേക്ക് നിറത്തുള്ളികൾ വാരിയെറിഞ്ഞതുപോലെ രാത്രി, പൂനിലാവും വെൺചന്ദ്രലേഖയും ചന്ദനം പട്ടുടുക്കുന്ന പ്രണയചകോരങ്ങളും താരകങ്ങളും നിഷീധിനിയുടെ അഴകിന് മാറ്റുകൂട്ടുന്ന രാത്രി. ഈ നേരം ഹൃദയം പ്രണയതൽപ്പമൊരുക്കിയ കുറെ നല്ല പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് കേട്ടു അല്ലേ? നിശാസുരഭിയിൽ നിന്ന് വിട പറയുന്നു സ്മിത സുരേഷ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി. സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഫാദർ സുശീൽ വർഗീസ്.
1: വളരെ ചൂടുള്ള ഒരു ദിവസത്തിൽ അയാൾ ഏറെ നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ വഴിയരികിൽ അയാൾ ഒരു വീട് കണ്ടു. അദ്ദേഹം ആ വീട്ടിലേക്ക് കയറി ചെന്നു. വാതിൽ മുട്ടി വിളിച്ചു. അകത്തുനിന്ന് ഗ്രഹനാദ ഇറങ്ങി വന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഏറെ നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, അല്പം കുടിക്കാൻ ദാഹജലം തരാമോ? ഒന്നും ഉത്തരം പറയാതെ ആ വീട്ടമ്മ അകത്തേക്ക് പോയി. അവർ വെള്ളം കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ വാതിക്കൽ ക്ഷമയോടെ അയാൾ കാത്തുനിന്നു. പക്ഷേ തെല്ലു നേരം കഴിഞ്ഞിട്ടും അവർ വെള്ളവുമായി വരാതിരുന്നപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായി. അയാൾ മനസ്സിൽ പറഞ്ഞു, ഇതെന്തൊരു സമീപനമാണ്! ക്ഷീണിച്ച് തളർന്നു വന്ന ഒരാൾക്ക് അല്പം വെള്ളം തരുവാൻ കാണിക്കാത്ത മനസ്സ്, എത്ര ഹീനമായ പെരുമാറ്റമാണിത്! അങ്ങനെ അവരെ കുറ്റപ്പെടുത്തി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ അയാൾക്ക് കുടിക്കാൻ അവർ കൊണ്ടുവന്നു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ക്ഷീണിതനാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തയ്യാറാക്കുകയായിരുന്നു, താമസിച്ചതിൽ ക്ഷമിക്കണം. ആ ഗ്രഹനാഥയുടെ പ്രതികരണത്തിൽ അയാൾക്ക് കുറ്റബോധം തോന്നി. കയ്യിൽ കിട്ടിയ പാത്രത്തിലെ പാനീയം തുടുക്കത്തിൽ അയാൾ കുടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അത് വളരെ പുളിക്കുന്നതാണ് എന്ന്. അപ്പോൾ അയാൾ മനസ്സിൽ പറഞ്ഞു, നാരങ്ങവെള്ളം തയ്യാറാക്കുകയാണെങ്കിൽ അല്പം നന്നായി എടുക്കാമായിരുന്നല്ലോ, മനസ്സോടെ തയ്യാറാക്കിയതായിരുന്നെങ്കിൽ അല്പം മധുരവും ചേർക്കുമായിരുന്നില്ലേ. അയാൾ അങ്ങനെ ചിന്തിച്ച് കുടിക്കുന്നതിനിടയിൽ ആ സ്ത്രീ കയ്യിൽ കരുതിയിരുന്ന ഒരു കൊച്ചുപാത്രം അയാൾക്ക് നേരെ നീട്ടി. ഇതാ, ഇതിൽ പഞ്ചസാരയാണ്, ആവശ്യം പോലെ ചേർത്ത് കുടിക്കൂ. ഇപ്പോൾ പലർക്കും പ്രമേഹരോഗമുള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കാതെ നാരങ്ങവെള്ളം എടുത്തതാണ്. അയാൾക്ക് വീണ്ടും കുറ്റബോധമുണ്ടായി. ഒരേ സംഭവത്തിൽ വ്യത്യസ്തമായ പ്രതികരണമുണ്ടായത് ഇവിടെ ഏറെ ശ്രദ്ധാർഹമാണ്. എന്താണ് സംഭവിച്ചത്? സാഹചര്യങ്ങളെയും വസ്തുതകളെയും ശരിയായി മനസ്സിലാക്കാതെ ഏതോ നൈമിഷികമായ ചിന്തകൾക്കും വികാരങ്ങൾക്കും അടിമപ്പെട്ട് ചുറ്റുപാടുകളെയും വ്യക്തികളെയും സംഭവങ്ങളെയും വിലയിരുത്തുക, എത്ര അപകടം നിറഞ്ഞ അവസ്ഥയാണിത്! യേശുദേവൻ സമാനമായ ഒരു കഥ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ അയാളുടെ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവിനെ 5 താലന്ത്, ഒരുവിനെ 2, ഒരുവിനെ 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് അയാൾ യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് കൂടെ സമ്പാദിച്ചു. 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 കൂടെ നേടി. 1 ലഭിച്ചവനോ നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചുവെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. ഞാൻ 5 താലന്ത് കൂടെ അധികം